നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കഴിഞ്ഞ 3 മാസമായി പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ സ്ഥിരമായ വർധന കണക്കിലെടുത്ത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്ര ഉറപ്പാക്കുന്നതിനായി കൊച്ചി മെട്രോ പ്രവൃത്തി ദിവസങ്ങളിലെ ട്രെയിൻ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ജൂലൈ 22 മുതൽ മാറ്റം നിലവിൽ വന്നു. രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയും ട്രെയിനുകൾ 6 മിനിറ്റ് 45 സെക്കൻഡ് ഇടവേളയിൽ സർവീസ് നടത്തും. ഇതിനായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. പുതിയ ക്രമീകരണത്തിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്ക് നിയന്ത്രിക്കും ും കൂടുതൽ വേഗമേറിയതും സുഗമവും വിശ്വാസ്യതയുള്ളതുമായ യാത്ര ലഭ്യമാകുകയും ചെയ്യും. വേളാങ്കണ്ണി തിരുനാൾ പ്രമാണിച്ച് എറണാകുളം വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. 06:06 എറണാകുളം വേളാങ്കണ്ണി ട്രെയിൻ ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 10 വരെ വ്യാഴാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 5:50 വേളാങ്കണ്ണിയിലെത്തും. മടക്ക ട്രെയിൻ നമ്പർ 06:06 ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 11 വരെ വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 6:40 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 11:50 എറണാകുളത്തെത്തും. കോട്ടയം കൊല്ലം ചെങ്കോട്ട വഴിയാണ് സർവീസ്. സെക്കൻഡ് AC 2, തേർഡ് AC 2, സ്ലീപ്പർ 13, ജനറൽ സെക്കൻഡ് 2 എന്നിങ്ങനെയാണ് കോച്ചുകൾ. വേണാട് എക്സ്പ്രസ് ട്രെയിൻ വീണ്ടും വൈകുന്നതായി പരാതി. അരമണിക്കൂറിലേറെ വൈകിയാണ് വേണാട് പലപ്പോഴും ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ആദ്യ സർവീസായ വേണാടിൽ തൃപ്പൂണിത്തുറയിൽ ഇറങ്ങുന്നത് ആയിരങ്ങളാണ്. എന്നാൽ ഇപ്പോൾ വേണാട് പതിവായി വൈകുന്നതോടെ പലരുടെയും ജോലി പോലും നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ്. ഡിവിഷനിലെ വിവിധ സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് വൈകാൻ കാരണം. ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതും കടുത്ത നിയന്ത്രണം നൽകി ജോലികൾ നടത്തുന്ന കോറിഡോർ ബ്ലോക്കിൽ ഒരു സെലക്ഷൻ ജോലികൾ പൂർണ്ണമായും ഏകീകരിക്കാത്തതും അടിക്കടിയുള്ള നിയന്ത്രണങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് ആരോപിച്ചു. എറണാകുളം കൊല്ലം റൂട്ടിൽ ഓടിയിരുന്ന 12 കോച്ചുള്ള മെമു സാങ്കേതിക തകരാറിലായതിനെ തുടർന്ന് പകരമെത്തിയ 8 കോച്ചുള്ള ട്രെയിൻ അപ്രായോഗികമാണ് എന്ന് യാത്രക്കാർ പരാതി ഉന്നയിച്ചു. അറ്റകുറ്റപ്പണിക്ക് അയച്ച ട്രെയിൻ തിരികെ എത്തിയിട്ടില്ല. കൊല്ലം മെമു ഷെഡിൽ 16 കോച്ചുകളുള്ള മെമു ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണിക്ക് 42 കോടി രൂപ ചെലവിലാണ് സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഷെഡ് പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ ജീവനക്കാരോ ട്രെയിനുകളോ ഇവിടെയില്ല. 25 പേരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതും കാര്യക്ഷമത കുറയാൻ കാരണമാകുന്നു. 3 വർഷമായി പുതിയ മെമു ട്രെയിനുകളുടെ നിർമ്മാണം കുറവായതിനാൽ പുതിയ റേക്കുകൾ ലഭിക്കാത്തതാണ് കൊല്ലം പാലക്കാട് മെമു ഷെഡുകൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഈ വർഷം ചെന്നൈ പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ 3 മെമു ട്രെയിനുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇവ സൌത്ത് സെൻട്രൽ റെയിൽവേക്കുള്ളതാണ്. അതിനാൽ ദക്ഷിണ റെയിൽവേക്ക് കിട്ടാനുള്ള സാധ്യത വിരളമാണ്. വാർത്തകൾ പറയുന്നു. ബംഗളൂരു എറണാകുളം വന്ദേഭാരതിന് 16 കോച്ചുകളുള്ള പുതിയ ട്രെയിൻ അനുവദിച്ച് റെയിൽവേ ബോർഡ് ഉത്തരവായി. ഇപ്പോൾ 8 കോച്ചുകളുള്ള ട്രെയിനാണ് സർവീസ് നടത്തുന്നത്. ഇത് പിൻവലിച്ചിട്ടാണ് പുതിയ ട്രെയിൻ അനുവദിച്ചത്. കോച്ചുകൾ കൂട്ടാനുള്ള തീരുമാനം ഓണാവധിക്ക് നാട്ടിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ഉപകാരപ്പെടും. സീറ്റുകളുടെ എണ്ണം 530 നിന്ന് 1128 ആകും. ഓഗസ്റ്റ് 21-22 തീയതികളിൽ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് ചേരക്കാർ വെയിറ്റ് ലിസ്റ്റ് 100 മുകളിലാണ്. ഓഗസ്റ്റ് 29 മുതൽ 31 വരെ ബംഗളൂരുവിലേക്കും കൺഫേം ടിക്കറ്റ് ലഭ്യമല്ല. കോച്ചുകൾ കൂട്ടുന്നതോടെ കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. കൊച്ചി നഗരത്തിലെ ഹോട്ടലുകൾ, തട്ടുകടകൾ, വഴിയോര ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഫുഡ് സേഫ്റ്റി, കൊച്ചി നഗരസഭ, ആരോഗ്യ വിഭാഗം, പോലീസ് എന്നീ വകുപ്പുകളുമായി സഹകരിച്ച് സംയുക്ത പരിശോധനകൾ നടത്തുന്നു. കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 5 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചതിനും പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നും 2 കടകൾക്ക് 12,000 രൂപ പിഴ ചുമത്തി. ഭക്ഷണശാലകൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുകയും മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കടകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. പകർച്ചവ്യാധികൾക്ക് ഇടയാക്കുന്ന രീതിയിൽ ആഹാര പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്തു

വർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ആഹാര പാനീയങ്ങൾ തയ്യാറാക്കുന്നതും കൈകാര്യം ചെയ്യുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളും മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ഷാഹിർ ഷാ അറിയിച്ചു. ബോർഡിംഗ് പാസ് നൽകിയ ശേഷം 10 മാസം പ്രായമുള്ള കുഞ്ഞിനടക്കം യാത്ര അനുമതി നിഷേധിച്ച സംഭവത്തിൽ പ്രമുഖ വിമാന കമ്പനിയായ ഖത്തർ എയർവേയ്സിന് 10 ലക്ഷം രൂപ പിഴ ചുമത്തി. സേവനത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതിനാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ നടപടി. നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപയ്ക്ക് പുറമെ കോടതി ചെലവിലേക്കായി 25,000 രൂപയും പരാതിക്കാർക്ക് നൽകണമെന്ന് ഡി ബി ബിനു പ്രസിഡന്റും വി രാമചന്ദ്രൻ, ശ്രീവിദ്യ ടി എൻ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് ഉത്തരവിട്ടു. ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന മലയാളിയായ റോഷൻ ജോസിനും കുടുംബത്തിനുമാണ് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെ നീതി ലഭിച്ചത്. 2018 നവംബറിൽ വെനീസിൽ നിന്ന് കൊച്ചിയിലെത്തിയ റോഷനും കുടുംബവും 3 ഡിസംബർ മടങ്ങാനിരിക്കെ കൊച്ചി വിമാനത്താവളത്തിൽ വച്ച് 6 വയസ്സുകാരനായ മൂത്ത മകന് വിസയില്ലെന്നാരോപിച്ച് വിമാന കമ്പനി ബോർഡിംഗ് പാസ് തടഞ്ഞു. മറ്റു വഴിയില്ലാതെ മൂത്ത കുട്ടിയെ നാട്ടിലെ ബന്ധുക്കളെ ഏൽപ്പിച്ച് 10 മാസം പ്രായമുള്ള ഇളയ കുഞ്ഞുമായി റോഷനും ഭാര്യ വിനയയും ദോഹയിലെത്തി. എന്നാൽ കൊച്ചിയിൽ നിന്ന് ബോർഡിംഗ് പാസ് നൽകിയിരുന്ന ഇളയ കുഞ്ഞിന് ദോഹയിൽ വച്ച് കണക്ടിംഗ് വിമാനത്തിൽ കയറാൻ ഖത്തർ എയർവേയ്സ് അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ അമ്മയ്ക്ക് കുഞ്ഞിനെ പിരിഞ്ഞ് തനിച്ച് ഇറ്റലിയിലേക്ക് പോകേണ്ടി വന്നു. അച്ഛൻ കുഞ്ഞുമായി തിരികെ കൊച്ചിയിലേക്ക് മടങ്ങി. ആഴ്ചകൾക്ക് ശേഷമാണ് കനത്ത സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ട് കുഞ്ഞിനെ വീണ്ടും ഇറ്റലിയിലേക്ക് കൊണ്ടുപോയത്. ഇറ്റലിയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഇതേ യാത്രാരേഖകൾ അംഗീകരിച്ച വിമാന കമ്പനി മടക്കയാത്രയിൽ തടസ്സമുന്നയിച്ചത് ന്യായീകരിക്കാനാകില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രേഖകൾ പരിശോധിച്ച് ബോർഡിംഗ് പാസ് നൽകിയ ശേഷം യാത്രാമധ്യേ പിഞ്ചുകുഞ്ഞിനെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തേണ്ടി വന്ന സംഭവം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. ആഗോളതാപനം കേരളത്തിന്റെയും ഉറക്കം കെടുത്താനെത്തുന്നതായി കാലാവസ്ഥാ ഗവേഷകരുടെ സംഘടനയായ ക്ലൈമറ്റ് ട്രെൻഡ്സിന്റെ പഠനം വ്യക്തമാക്കി. 1970 അപേക്ഷിച്ച് ഉഷ്ണവേള ഇരട്ടിയായതാണ് നിഗമനം. അന്തരീക്ഷ താപനത്തോടൊപ്പം ഉഷ്ണവും കൂടി എത്തുന്നതോടെ ഒരു വർഷം കേരളത്തിൽ ഓരോ വ്യക്തിക്കും ശരാശരി നഷ്ടപ്പെടുന്നത് 88 മണിക്കൂർ നേരത്തെ ഉറക്കമാണ്. ലോകത്തെ 1338 നഗരങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് ഉറക്കക്കുറവ് ആരോഗ്യ പ്രശ്നമായി മാറുന്ന പ്രവണതയുടെ സൂചനകൾ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ 107 നഗരങ്ങളെയാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയത്. ചെന്നൈയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ഉറക്കം നഷ്ടപ്പെട്ട നഗരം. 93 മണിക്കൂർ എന്നാണ് കണക്ക്. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 നഗരങ്ങൾ തൊട്ടുപിന്നിലുണ്ട്. കോഴിക്കോട്, കൊച്ചി, കണയന്നൂർ ഇവ 89 മണിക്കൂർ വീതം, തിരുവനന്തപുരം 86 എന്നിങ്ങനെയാണ് കണക്ക്. മുംബൈ 84, കൊൽക്കത്ത 80, അഹമ്മദാബാദ് 78, ഹൈദരാബാദ് 75, ബംഗളൂരു 67, ഡൽഹി 66, പൂനെ 65 എന്നിങ്ങനെയാണ് പ്രധാന നഗരങ്ങളിലെ കണക്ക്. 1970 അന്തരീക്ഷ സ്ഥിതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിശകലനം. ദേശീയപാത 66 ഇടപ്പള്ളി ജംഗ്ഷനിൽ മരോട്ടിച്ചോടിനെയും ഇടപ്പള്ളി മാർക്കറ്റിനെയും ബന്ധിപ്പിച്ച് കാൽനട യാത്രക്കാർക്കും ചെറുവാഹനങ്ങൾക്കുമായി അടിപ്പാത നിർമ്മിക്കും. ഈ 2 പ്രദേശങ്ങളും ദേശീയപാത ബൈപ്പാസ് നിർമ്മാണത്തോടെ വേറിട്ട് പോവുകയായിരുന്നു. ഇടപ്പള്ളി ജംഗ്ഷനിൽ പുതിയ അണ്ടർപാസും ഫ്ളൈ ഓവറും നിർമ്മിക്കാൻ തുടങ്ങിയതോടെ സഞ്ചാരമാർഗവും ഇല്ലാതായപ്പോൾ നാട്ടുകാർ പ്രതിഷേധമുയർത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ചെറുവാഹനങ്ങൾക്കും കാൽനട യാത്രയ്ക്കുമായി 50 മീറ്റർ വീതിയുള്ള അണ്ടർപാസ് നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത്. ഇതേപോലെ ഇടപ്പള്ളി ജംഗ്ഷന്റെ വടക്കേ വശത്ത് ലുലു കോർപ്പറേറ്റ് ഓഫീസിനടുത്തും കാൽനട യാത്രക്കാർക്ക് അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട്. മൂത്തുകുന്നം, ചിറ്റാറ്റുകര, പട്ടണം കവല, വള്ളുവള്ളി, കൂനമ്മാവ്, പെരുമ്പടന്ന, തൈക്കാവ് എന്നിവിടങ്ങളിലും കാൽനട യാത്രക്കാർക്കും ചെറുവാഹനങ്ങൾക്കുമായി അടിപ്പാത നിർമ്മിക്കും. അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച് അരൂരിൽ അവസാനിക്കുന്ന അങ്കമാലി കുണ്ടന്നൂർ കൊച്ചി ബൈപ്പാസിന്റെ 3A പുനർവിജ്ഞാപനം ഉടൻ വന്നേക്കും. വിജ്ഞാപനം അടുത്ത മാസം പുറപ്പെടുവിച്ചേക്കുമെന്നാണ് ദേശീയപാത അധികൃതർ നൽകുന്ന സൂചന. മുൻപ് പ്രസിദ്ധീകരിച്ച 3A വിജ്ഞാപനം റദ്ദായിട്ട് അടുത്ത മാസം 29 ആകുമ്പോൾ 2 വർഷം തികയും. 2024 ഓഗസ്റ്റ് 28 3A വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം വിവിധ വില്ലേജുകളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മുൻപ് 3A വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഭൂരിഭാഗം നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതിനാൽ ഇനി 3A വിജ്ഞാപനമിറങ്ങി 6 മാസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള 3D വിജ്ഞാപനം ഇറക്കാനും തുടർന്ന് നിർമ്മാണം തുടങ്ങാനുമാണ് ലക്ഷ്യമിടുന്നത്. അങ്കമാലിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്കുള്ള ഹൈവേയുടെ ആദ്യ വിജ്ഞാപനവും ഉടൻ ഇറങ്ങിയേക്കും. ഏകദേശം 20 കിലോമീറ്റർ ദൂരമുള്ള ഹൈവേയും കൊടുങ്ങല്ലൂർ ഹൈവേയും അങ്കമാലിയിലെ കരയാമ്പറമ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ഹൈവേയുടെ സാറ്റലൈറ്റ് സർവേ നടക്കുന്നുണ്ട്. കൊച്ചി ബൈപ്പാസിനായി മുൻപ് കല്ലിട്ട ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തി. 70 മീറ്റർ വീതിയിൽ 8 വരിയായി ആദ്യഘട്ടത്തിലും പിന്നീട് 10 വരിയായും വികസിപ്പിക്കാവുന്ന തരത്തിലുള്ള നിർമ്മാണത്തിനാണ് കേന്ദ്ര അനുമതി.
സംസ്ഥാനത്തെ എട്ടുവരിൽ നിർമ്മിക്കുന്ന ആദ്യ പാതയാകും കൊച്ചി ബൈപ്പാസ്. ആദ്യം കുണ്ടന്നൂർ വരെ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട പാത 44.7 കിലോമീറ്ററിൽ നിന്ന് 50 കിലോമീറ്ററാക്കി.

അരൂർ വരെ നീട്ടുകയായിരുന്നു. എം സി റോഡിലെ കാലടി ശ്രീശങ്കര പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അങ്കമാലിയിൽ നിന്ന് എം സി റോഡ് വഴി പോകേണ്ട എല്ലാ വാഹനങ്ങളും ആലുവ വഴി പെരുമ്പാവൂരിലെത്തി യാത്ര തുടരണം. പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങളും ഇതേ റൂട്ട് ഉപയോഗിക്കണം. അങ്കമാലി ഭാഗത്തുനിന്ന് കോതമംഗലം ഭാഗത്തേക്ക് മലയാറ്റൂർ കോടനാട് പാലം വഴി കുറുപ്പുംപടി എത്തി പോകണം. മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകുന്ന ചെറുവാഹനങ്ങൾ പെരുമ്പാവൂർ കാലടി റോഡിൽ വല്ലം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വല്ലംകടവ് പാറപ്പുറം പാലം കാഞ്ഞൂർ വഴി പോകണം. തിരിച്ചും ഈ വഴി ഉപയോഗിക്കാം. ദേശീയപാത 183, 66 എന്നിവയെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട കോട്ടയം എറണാകുളം ഇടനാഴിക്ക് ദേശീയപാത പദവി ലഭിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ഒരു വട്ടം ചർച്ച പൂർത്തിയായെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അടുത്ത യോഗം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ നടക്കും. അതിനു മുൻപ് കേരളത്തിന് വേണ്ട ആവശ്യങ്ങൾ പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വഴി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കോട്ടയം മുളങ്കുഴിയിൽ ദേശീയപാത 183 നിന്ന് ആരംഭിക്കുന്ന ഇടനാഴി ത്രിപ്പൂണിത്തുറ മാർക്കറ്റിന് സമീപം ദേശീയപാത 66 സമാന്തര പാതയായ കുണ്ടന്നൂർ അങ്കമാലി ബൈപ്പാസിലെത്തും വിധമാണ് കരട് നിർദ്ദേശമുള്ളത്. ഈ കരട് നിർദ്ദേശം കെ ഫ്രാൻസിസ് ജോർജ് എം പി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കൈമാറിയിട്ടുണ്ട്. നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത സെക്രട്ടറിക്ക് ഗഡ്കരി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാത പദവി ലഭിക്കാൻ സംസ്ഥാനം കേന്ദ്രത്തോട് ശുപാർശ നടത്തണം. കഴിഞ്ഞ ദിവസം ചേർന്ന എം പിമാരുടെ യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് ഇക്കാര്യം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുകൂല നിലപാട് എടുക്കുകയും ചെയ്തു. കോട്ടയം എറണാകുളം യാത്രയുടെ സമയം 1 മണിക്കൂറാക്കി ചുരുക്കുന്ന നിർദ്ദിഷ്ട അതിവേഗ പാതയുടെ ഭൂരിഭാഗവും തൂണുകൾ വഴിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 60 കിലോമീറ്ററാണ് ദൂരം. കോട്ടയത്ത് നിന്ന് ആരംഭിച്ച് കുമരകം, തോട്ടകം, ഉദയനാപുരം, പൂത്തോട്ട, പുതിയകാവ് വഴി ത്രിപ്പൂണിത്തുറയിൽ എത്തിച്ചേരും. ഏതാണ്ട് പൂർണ്ണമായും പുതിയ റോഡാണ് നിർമ്മിക്കുന്നത്. NHAI ഏറ്റെടുത്താൽ നിർമ്മാണത്തിനുള്ള തുക കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. മധ്യ കേരളത്തിന്റെ വാണിജ്യ, വ്യവസായ, ടൂറിസം രംഗത്ത് നിർണായക മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ നിർദ്ദിഷ്ട ഇടനാഴി എന്നാണ് വിലയിരുത്തൽ. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറികളിൽ ബാലവേലയ്ക്കായി എത്തിച്ച കുട്ടികളെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഇവിടെ കുട്ടികൾ ജോലി ചെയ്യുന്നത് 10 മുതൽ 12 വരെ മണിക്കൂറാണ്. അമിത ലാഭം മുന്നിൽ കണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ജോലി ചെയ്യിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഞായറാഴ്ച 9 കുട്ടികളെ മോചിപ്പിച്ച സംഭവം. കുട്ടികളെ കൊണ്ടുവരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണെങ്കിലും ഇവർക്ക് പിന്നിലുള്ളത് മലയാളി ഏജന്റുമാർ തന്നെയാണെന്ന് പോലീസ് പറയുന്നു. ശനി വൈകിട്ട് 7 മണിയോടെ എറണാകുളം സൌത്ത് സ്റ്റേഷനിലെത്തിയ പാറ്റ്ന തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ട്രെയിനിലാണ് ബീഹാർ സരൺ ഗോപാൽഗഞ്ച് സ്വദേശികളും ഏജന്റുമാരായ W. Nath, സുനിൽ മണ്ഡൽ എന്നിവർ കുട്ടികളുമായി വന്നിറങ്ങിയത്. നേരത്തെ വിവരം കിട്ടിയിരുന്ന RPF സംഘം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുട്ടികളെ ചൈൽഡ് ലൈന് കൈമാറി. ഏജന്റുമാരെ ചോദ്യം ചെയ്തപ്പോഴാണ് മലയാളിയുടെ പങ്ക് വെളിപ്പെട്ടത്. പെരുമ്പാവൂർ ഓടക്കാലിയിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലിക്കെത്തിയ ഇവരോട് ഒരു ഏജന്റാണ് കുട്ടികളെ കൊണ്ടുവരുന്ന കാര്യം നിർദ്ദേശിച്ചത്. തുടർന്ന് ഗോപാൽഗഞ്ച്, കോപ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കുടുംബങ്ങളുമായി വിലപേശി കുട്ടികളെ ജോലിക്ക് കൊണ്ടുവരികയായിരുന്നു. 5 14 വയസ്സുകാരും 2 16കാരും 15 17 വയസ്സ് വീതമുള്ള ഓരോ കുട്ടികളുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ബാലവേലയ്ക്കായി ഉത്തരേന്ത്യയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത് പെരുമ്പാവൂരിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇവരെ എത്തിക്കാൻ മുൻകൈ എടുക്കുന്നതും അതിഥി തൊഴിലാളികൾ തന്നെയാണ്. ഭവനത്തിലെ ദാരിദ്ര്യമാണ് മുതലെടുക്കുന്നത്. റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി തുടരുന്നു. ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ഉയരപ്പാത വഴി പോകുന്നവർക്ക് ഉയരപ്പാതയിലെ ഒരു ടോൾ ബൂത്ത് ഉൾപ്പെടെ 3 ഇടത്ത് ടോൾ നൽകേണ്ടി വരുമെന്ന് വാർത്തകൾ. പറവൂർ തുറവൂർ റീച്ചിൽ കൃപാസം ജംഗ്ഷനിലും അരൂർ തുറവൂർ ഉയരപ്പാതയിൽ എരുമല്ലൂരിലുമാണ് ഓരോ ടോൾ ബൂത്തുകൾ കൂടി വരുന്നത്. എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ അരൂരിനപ്പുറം കുമ്പളത്ത് നിലവിൽ ടോൾ പ്ലാസയുണ്ട്. ഇങ്ങനെയാണ് ആകെ 3 ടോൾ ബൂത്തുകളിലൂടെ പോകേണ്ടി വരുന്നത്. അതേസമയം ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നവർക്ക് ഓച്ചിറയിലെ ഒരു ടോൾ ബൂത്ത് മാത്രമേ കടക്കേണ്ടതുള്ളൂ. ശരാശരി 60 കിലോമീറ്റർ ഇടവിട്ടാണ് ദേശീയപാതയിൽ ടോൾ പ്ലാസകൾ സ്ഥാപിക്കാറുള്ളത്. എന്നാൽ ജില്ലയിൽ 30 കിലോമീറ്റർ പരിധിയിലാണ് ഓരോന്നും. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ 1-ാം റീച്ചിൽ അരൂർ ശ്രീനാരായണ നഗറിന് സമീപമുള്ള 26-ാം നമ്പർ തൂണിന് മുകളിൽ 80 ടൺ ഭാരമുള്ള സ്റ്റീൽ സി ബീമുകൾ സ്ഥാപിച്ചു. കൂറ്റൻ ക്രെയിനിന്റെ സഹായത്തോടെ ബുധനാഴ്ചയാണ് ഇവ സ്ഥാപിച്ചത്. 25 മീറ്റർ നീളമുള്ള ബീമുകൾ സ്ഥാപിച്ച സമയത്ത് സുരക്ഷയുടെ ഭാഗമായി ദേശീയപാതയിൽ ഗതാഗതം നിയന്ത്രിച്ചു. ഇതോടെ എറണാകുളം ഭാഗത്തേക്കുള്ള വാഹന നിര ചന്ദരൂർ വരെയും ചേർത്തല ഭാഗത്തേക്കുള്ളത് കുമ്പളം പാലം കഴിഞ്ഞും നീണ്ടു. 100 വീലുകളുള്ള പുള്ളർ ലോറിയിലാണ് സി ബീമുകൾ എത്തിച്ചത്. ഉയരപ്പാതയുടെ 95% ജോലികളും പൂർത്തിയായിട്ടും 1-ാം റീച്ചിൽ 25, 26, 27 തൂണുകൾക്ക് മുകളിലുള്ള പാതയടക്കമുള്ള പ്രധാന ജോലികൾ നടന്നിരുന്നു.

ഇല്ല. ഈ ഭാഗത്ത് KSEB യുടെ 110 KV പ്രസരണ ലൈൻ കടന്നു പോകുന്നതായിരുന്നു തടസ്സം. 4 താൽക്കാലിക ടവറുകൾ സ്ഥാപിച്ച് എമർജൻസി റിസ്റ്റോറേഷൻ സിസ്റ്റം സാധ്യമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ 26-ാം നമ്പർ തൂണിന് മുകളിൽ വി ക്യാപ്പിന്റെ കോൺക്രീറ്റിംഗും പൂർത്തീകരിച്ചു. ഈ 3 തൂണുകൾക്കിടയിൽ 14 കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായാണ് സി ബീമുകൾ സ്ഥാപിച്ചത്. ഇതിനുള്ളിൽ കോൺക്രീറ്റിംഗ് നടത്തി അതിനു മുകളിൽ വരുന്ന ഹൈഡ്രോളിക് ജാക്കിയുടെ മുകളിലാണ് കോൺക്രീറ്റ് ഗർഡറുകൾ വയ്ക്കുക. അതിനു മുകളിലാണ് ഉയരപ്പാത യാഥാർത്ഥ്യമാവുക. ഈ സമയം പഴയ വൈദ്യുത പ്രസരണ ലൈനുകൾ അഴിച്ച് സ്ഥിരമായി സ്ഥാപിക്കുന്ന ഉയരം കൂടിയ ടവറുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഈ ജോലികളും വരും ദിവസങ്ങളിലായി നടക്കും. സി ബീമുമായി ബന്ധപ്പെട്ട ജോലികൾ ഒരാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കും. ഉയരപ്പാത ഈ വർഷം യാഥാർത്ഥ്യമാക്കുന്നതിനാണ് കരാർ കമ്പനി ലക്ഷ്യമിടുന്നത്. ശ്രീനാരായണ നഗർ ഭാഗത്ത് നിർമ്മാണ ജോലി ആരംഭിച്ചതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്കും രൂക്ഷമായിട്ടുണ്ട്. നാടിന് ആശ്വാസമായി പടമുകൾ ചിന്നമ്പിള്ളിച്ചിറക്കുളം നവീകരിച്ചു. പായലും മാലിന്യവും നിറഞ്ഞ് അവഗണനയിലായിരുന്ന കുളമാണ് തൃക്കാക്കര നഗരസഭയുടെ ഇടപെടലിൽ മനോഹരമായ നീന്തൽ കുളമായി മാറിയത്. നഗരസഭയുടെ തനത് ഫണ്ടും പ്ലാൻ ഫണ്ടും വിനിയോഗിച്ചായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ. തൃക്കാക്കരയിലെ വിസ്തൃതി കൂടിയ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നാണ് ചിന്നമ്പിള്ളിച്ചിറ. ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുളം പ്രദേശവാസികൾക്ക് ഏറെ പ്രയോജനപ്പെടും. കുളത്തിന്റെ ആഴം കൂട്ടി നടപ്പാതയും കുളവും വേർതിരിച്ച് സംരക്ഷണവേലി നിർമ്മിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് തകർന്ന കരിങ്കൽ ഭിത്തികൾ പുനർനിർമ്മിക്കുകയും ബലക്ഷയം സംഭവിച്ച ഭാഗങ്ങൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു. നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം തൃക്കാക്കര നഗരസഭാ ചെയർമാൻ റാഷിദ് ഉള്ളംപിള്ളി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അക്ഷര ഉന്നതി പദ്ധതി പ്രകാരം കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊങ്ങൻചുവട് ഗിരിവർഗ ഊരിൽ വായനശാലയ്ക്ക് 1148 പുസ്തകങ്ങൾ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിലിന്റെ അധ്യക്ഷതയിൽ മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഊരിലെ മൂപ്പൻ ശേഖരൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതിനായി പുസ്തകങ്ങൾ ശേഖരിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. അക്ഷര ഉന്നതി പദ്ധതിയിലൂടെ ജില്ലയിൽ 4000-ലധികം പുസ്തകങ്ങൾ ശേഖരിച്ചതായും മുഖ്യമന്ത്രി VD സതീശൻ, CP പള്ളിപ്പുറം, നോവലിസ്റ്റ് സേതു എന്നിവരുടെ പിന്തുണ ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. മെട്രോയുടെ നോൺ ഫെയർ റവന്യൂ പദ്ധതിയുടെ ഭാഗമായി കുസാറ്റ് മെട്രോ സ്റ്റേഷനിൽ നിർമ്മിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് കൊച്ചി ക്യാമ്പസ് പ്രവർത്തനം തുടങ്ങി. ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേബാശിഷ് ചാറ്റർജിയുടെ സാന്നിധ്യത്തിൽ KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ ഉദ്ഘാടനം നിർവഹിച്ചു. KMRL IIM കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബിൽഡ് ടു സ്യൂട്ട് മാതൃകയിലാണ് ക്യാമ്പസ് നിർമ്മിച്ചിരിക്കുന്നത്. പൊതുഗതാഗത സംവിധാനവും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തെ ശ്രദ്ധേയമായ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പദ്ധതികളിലൊന്നാണിത്. നായരമ്പലം കരുണ സ്പെഷ്യൽ സ്കൂളിനോടനുബന്ധിച്ച് വൊക്കേഷണൽ പരിശീലന പദ്ധതിയുടെ ഭാഗമായി കഫേ പ്രവർത്തനം ആരംഭിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ക്ലാസ് മുറികളിലെ അക്ഷരങ്ങളും അക്കങ്ങളും മാത്രമല്ല ജീവിത പാഠങ്ങളും പരിശീലിക്കണമെന്ന് നിർബന്ധമുള്ള സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ വിമൽ ഗ്രേസിന്റെ ആശയമായിരുന്നു ഇത്. കാന കഫേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ 200-ലേറെ കുട്ടികളിൽ 18 വയസ്സ് കഴിഞ്ഞവരും പരിശീലനം നേടിയവരുമായ കുട്ടികളാണ് കഫേയിൽ പ്രവർത്തിക്കുന്നത്. ഓരോരുത്തരുടെയും കഴിവിനും അഭിരുചിക്കും അനുസരിച്ചുള്ള ജോലികളിലാണ് അവരെ നിയോഗിച്ചത്. കോൺഫ്ലേക്സിൽ മുക്കിയ പഴംപൊരി, കിളിക്കൂട്, ചിരിമുട്ട, കാന, കൊക്കോ ബൈറ്റ്, വിവിധതരം കട്ട്ലറ്റ്, ഇവിടെ തന്നെ തയ്യാറാക്കുന്ന ഐസ്ക്രീം, ജ്യൂസ് എന്നിവയെല്ലാം ലഭിക്കും. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ മികച്ച നേട്ടം സ്വന്തമാക്കി. സ്കൂളിലെ 20 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. 11 സ്വർണവും 15 വെള്ളിയും 5 വെങ്കല മെഡലുകളും ഇവർ നീന്തി നേടി. ഇന്ദ്രാണി MNN പങ്കെടുത്ത 7 ഇനങ്ങളിലും സ്വർണം നേടുകയും 100 മീറ്റർ 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ പുതിയ റെക്കോർഡോടെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു. ഡേവിഡ് ജോൺ ജിജോ പങ്കെടുത്ത ഇനങ്ങളിൽ 3 സ്വർണവും 4 വെള്ളിയും നേടി. 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ സംസ്ഥാന ബെറ്റർ റെക്കോർഡ് നേടി ഡേവിഡ് വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. എറണാകുളം സെന്റ് തെരേസസ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗവും മാതൃഭൂമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഐതിഹ്യ തെരേസിയൻ ചിൽഡ്രൻസ് ഫെസ്റ്റിവൽ 29 KG LP വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടക്കും. കുട്ടികൾക്ക് എഴുത്തുകാരുമായി സംവദിക്കാനുള്ള അവസരവും സാഹിത്യപരിചയവും പരിപാടിയുടെ ഭാഗമാണ്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കുക 85 47 98 37 61. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ജൂലൈ 27. അങ്കമാലി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായ ശല്യം അതിരൂക്ഷമെന്ന് വാർത്തകൾ. KSRTC ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, ചമ്പന്നൂർ, നായത്തോട് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തെരുവ് നായ്ക്കൾ കൂട്ടമായി വിഹരിക്കുകയാണ്. 1000-ൽപ്പരം നായ്ക്കളാണ് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായി അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത്.
കോതമംഗലം നേര്യമംഗലത്തിന് സമീപം

ദീപം ചെമ്പൻകുഴിയിൽ കാട്ടാന ശല്യം ജനജീവിതത്തിന് ഭീഷണിയാകുന്നു. ഒരു മാസത്തോളമായി പ്രദേശത്ത് പകലും ആനയുടെ സാന്നിധ്യം കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാഞ്ഞിരവേലി വനത്തിൽ നിന്നും പെരിയാർ കടന്നും മുള്ളരിങ്ങാട് വനത്തിൽ നിന്നുമാണ് ആനകൾ ചെമ്പൻകുഴിയിലെത്തുന്നത്. തീറ്റ തേടി എത്തുന്ന ഒരു കൊമ്പനാണ് നേരം വെളുത്താലും കാട് കയറാതെ നാട്ടിൽ തമ്പടിക്കുന്നത്. രാവിലെ വിവിധ ജോലിക്ക് പോകേണ്ടവർ ആനയെ പേടിച്ച് ജോലിക്ക് പോകാനാവാതെ പ്രതിസന്ധിയിലാണ്. തെക്കേ ചെല്ലാനത്ത് ഫിഷിംഗ് ഹാർബർ മുതൽ സെന്റ് ജോർജ് പള്ളി വരെയുള്ള മേഖലയിൽ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഹാർബർ മുതൽ തെക്കോട്ട് സെന്റ് ജോർജ് പള്ളി വരെ 2 കിലോമീറ്റർ ദൂരത്ത് ഏതാണ്ട് 500 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കാലവർഷം ശക്തമാകുമ്പോൾ കടലേറ്റം ശക്തമാകുന്ന മേഖലയാണിത്. ഈ ഭാഗത്ത് ഉറപ്പുള്ള കടൽഭിത്തിയില്ല. ചെല്ലാനത്തെ ആദ്യഘട്ട ടെട്രാപോഡ് ഭിത്തി നിർമ്മിച്ചത് ഹാർബറിൽ നിന്ന് വടക്കോട്ടാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചിട്ടുള്ളത് പുത്തൻതോട് ഭാഗത്തുനിന്ന് വടക്കോട്ടാണ്. രണ്ട് പദ്ധതിയിലും തെക്കേ ചെല്ലാനം ഉൾപ്പെട്ടിട്ടില്ല. രണ്ടാം ഘട്ടം പൂർത്തിയായാലും തെക്കേ ചെല്ലാനത്തിന് പ്രയോജനം ലഭിക്കില്ല. അതേസമയം പുതിയ സർക്കാർ വന്നതിനുശേഷം തൊട്ടടുത്ത പ്രദേശമായ അന്ധകാരനഴിയിൽ ഭിത്തി നിർമ്മാണത്തിന് ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ചെല്ലാനത്തെ കടൽഭിത്തി കൂടാതെ അന്ധകാരനഴിയിൽ കൂടി പുതിയ ഭിത്തി വരുന്നതോടെ തെക്കേ ചെല്ലാനത്ത് മാത്രം ശക്തമായ ഭിത്തി ഇല്ലാതാകും. ഇവിടെ കടലേറ്റം കൂടുതൽ ശക്തമാകുന്നതിന് ഇത് വഴിയൊരുക്കും. ഇത് ഒഴിവാക്കാൻ തെക്കേ ചെല്ലാനത്തെ 2 കിലോമീറ്റർ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യമുന്നയിച്ച് KLCA നേതൃത്വത്തിൽ തീരദേശവാസികൾ ഒപ്പിട്ട നിവേദനം സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഉടനെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പദ്ധതിയിൽ തെക്കേ ചെല്ലാനത്തെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. പറവൂർ KSRTC ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പറവൂർ ഡിപ്പോയിലേക്ക് അനുവദിച്ച 4 ബസ്സുകൾ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഞായറാഴ്ച രാവിലെ പറവൂർ KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ രമേശ് D. കുറുപ്പ്, KSRTC ATO അനിൽകുമാർ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സന്തോഷ് കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പറവൂർ ഡിപ്പോയിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നും കഴിഞ്ഞ 5 മാസത്തെ ടൂറിസം പദ്ധതിയിൽ നിന്നും പറവൂർ ഡിപ്പോയ്ക്ക് 38 ലക്ഷം രൂപയുടെ വരുമാനം ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനായി ഒരു എയർ കണ്ടീഷൻ ബസ്സും ഒരു ഡീലക്സ് ബസ്സും 2 ഓർഡിനറി ബസ്സുകളുമാണ് അനുവദിച്ചിരിക്കുന്നത്. കൊച്ചി ജനറൽ ആശുപത്രിയോട് ചേർന്നുള്ള അമ്മ തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും ചേർന്ന് സർക്കാരിനായി ഏറ്റെടുത്തു. ജൂലൈ 14 അർദ്ധരാത്രിയാണ് കുഞ്ഞിനെ ലഭിച്ചത്. ജനറൽ ആശുപത്രിയിലെ ശിശുപരിചരണ വിഭാഗത്തിലായിരുന്ന കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയത്. കുഞ്ഞിനെ കൂടുതൽ പരിചരണങ്ങൾക്കായി നവജാത ശിശുക്കളുടെ പ്രത്യേക കേന്ദ്രമായ സ്പെഷ്യൽ അഡോപ്ഷൻ ഏജൻസിയിലേക്ക് മാറ്റി.

0: റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
2: ഏയ് അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നോ? ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ 1 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
2: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
2: teresaspgdprj@gmail.com അല്ലേ?
1: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം, പക്ഷെ വേഗം വേണം. കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രം ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
0: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയങ്ങൾ വേണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
2: ഏയ് അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് കോളേജിൽ ചേർന്നു? ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റിൽ ആരംഭിക്കുകയാണ്.
2: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.

ആഴ്ച തോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ടി ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാന്. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസം എടുക്കാനാണോ?
2: ഏയ് അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു? ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ? അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
2: പക്ഷെ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
2: teresaspgdprj@gmail.com അല്ലേ?
1: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കഴിഞ്ഞ 3 മാസമായി പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ സ്ഥിരമായ വർധന കണക്കിലെടുത്ത് യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ യാത്ര ഉറപ്പാക്കുന്നതിനായി കൊച്ചി മെട്രോ പ്രവൃത്തി ദിവസങ്ങളിലെ ട്രെയിൻ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ജൂലൈ 22 മുതൽ മാറ്റം നിലവിൽ വന്നു. രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയും ട്രെയിനുകൾ 6 മിനിറ്റ് 45 സെക്കൻഡ് ഇടവേളയിൽ സർവീസ് നടത്തും. ഇതിനായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. പുതിയ ക്രമീകരണത്തിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്ക് നിയന്ത്രിക്കും കൂടുതൽ വേഗമേറിയതും സുഗമവും വിശ്വാസ്യതയുള്ളതുമായ യാത്ര ലഭ്യമാകുകയും ചെയ്യും. വേളാങ്കണ്ണി തിരുനാൾ പ്രമാണിച്ച് എറണാകുളം വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. 06:06 എറണാകുളം വേളാങ്കണ്ണി ട്രെയിൻ ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 10 വരെ വ്യാഴാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 5:50 വേളാങ്കണ്ണിയിലെത്തും. മടക്ക ട്രെയിൻ നമ്പർ 06:06 ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 11 വരെ വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 6:40 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 11:50 എറണാകുളത്തെത്തും. കോട്ടയം കൊല്ലം ചെങ്കോട്ട വഴിയാണ് സർവീസ്. സെക്കൻഡ് AC 2, തേർഡ് AC 2, സ്ലീപ്പർ 13, ജനറൽ സെക്കൻഡ് 2 എന്നിങ്ങനെയാണ് കോച്ചുകൾ. വേണാട് എക്സ്പ്രസ് ട്രെയിൻ വീണ്ടും വൈകുന്നതായി പരാതി. അരമണിക്കൂറിലേറെ വൈകിയാണ് വേണാട് പലപ്പോഴും ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ആദ്യ സർവീസായ വേണാടിൽ തൃപ്പൂണിത്തുറയിൽ ഇറങ്ങുന്നത് ആയിരങ്ങളാണ്. എന്നാൽ ഇപ്പോൾ വേണാട് പതിവായി വൈകുന്നതോടെ പലരുടെയും ജോലി പോലും നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ്. ഡിവിഷനിലെ വിവിധ സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് വൈകാൻ കാരണം. ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതും കടുത്ത നിയന്ത്രണം നൽകി ജോലികൾ നടത്തുന്ന കോറിഡോർ ബ്ലോക്കിൽ ഒരു സെലക്ഷൻ ിലെ ജോലികൾ പൂർണ്ണമായും ഏകീകരിക്കാത്തതും അടിക്കടിയുള്ള നിയന്ത്രണങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട് സോൺ റെയിൽസ് ആരോപിച്ചു. എറണാകുളം കൊല്ലം റൂട്ടിൽ ഓടിയിരുന്ന 12 കോച്ചുള്ള മെമു സാങ്കേതിക തകരാറിലായതിനെ തുടർന്ന് പകരമെത്തിയ 8 കോച്ചുള്ള ട്രെയിൻ അപ്രായോഗികമാണ് എന്ന് യാത്രക്കാർ പരാതി ഉന്നയിച്ചു. അറ്റകുറ്റപ്പണിക്ക് അയച്ച ട്രെയിൻ തിരികെ

മൂന്ന് മെമു ട്രെയിനുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇവ സൗത്ത് സെൻട്രൽ റെയിൽവേക്കുള്ളതാണ്. അതിനാൽ ദക്ഷിണ റെയിൽവേക്ക് കിട്ടാനുള്ള സാധ്യത വിരളമാണ്. വാർത്തകൾ പറയുന്നു. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരതിന് 16 കോച്ചുകളുള്ള പുതിയ ട്രെയിൻ അനുവദിച്ച് റെയിൽവേ ബോർഡ് ഉത്തരവായി. ഇപ്പോൾ 8 കോച്ചുകളുള്ള ട്രെയിനാണ് സർവീസ് നടത്തുന്നത്. ഇത് പിൻവലിച്ചിട്ടാണ് പുതിയ ട്രെയിൻ അനുവദിച്ചത്. കോച്ചുകൾ കൂട്ടാനുള്ള തീരുമാനം ഓണാവധിക്ക് നാട്ടിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ഉപകാരപ്പെടും. സീറ്റുകളുടെ എണ്ണം 530 നിന്ന് 1128 ആകും. ഓഗസ്റ്റ് 21-22 തീയതികളിൽ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് ചെയർകാർ വെയിറ്റ് ലിസ്റ്റ് 100 മുകളിലാണ്. ഓഗസ്റ്റ് 29 മുതൽ 31 വരെ ബംഗളൂരുവിലേക്കും കൺഫേം ടിക്കറ്റ് ലഭ്യമല്ല. കോച്ചുകൾ കൂട്ടുന്നതോടെ കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. കൊച്ചി നഗരത്തിലെ ഹോട്ടലുകൾ, തട്ടുകടകൾ, വഴിയോര ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഫുഡ് സേഫ്റ്റി, കൊച്ചി നഗരസഭ, ആരോഗ്യ വിഭാഗം, പോലീസ് എന്നീ വകുപ്പുകളുമായി സഹകരിച്ച് സംയുക്ത പരിശോധനകൾ നടത്തുന്നു. കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 5 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചതിനും പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നും 2 കടകൾക്ക് 12,000 രൂപ പിഴ ചുമത്തി. ഭക്ഷണശാലകൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുകയും മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കടകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. പകർച്ചവ്യാധികൾക്ക് ഇടയാക്കുന്ന രീതിയിൽ ആഹാര പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ആഹാര പാനീയങ്ങൾ തയ്യാറാക്കുന്നതും കൈകാര്യം ചെയ്യുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളും മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ഷാഹിർ ഷാ അറിയിച്ചു. ബോർഡിംഗ് പാസ് നൽകിയ ശേഷം 10 മാസം പ്രായമുള്ള കുഞ്ഞിനടക്കം യാത്ര അനുമതി നിഷേധിച്ച സംഭവത്തിൽ പ്രമുഖ വിമാന കമ്പനിയായ ഖത്തർ എയർവേസിന് 10 ലക്ഷം രൂപ പിഴ ചുമത്തി. സേവനത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതിനാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ നടപടി. നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപയ്ക്ക് പുറമെ കോടതി ചെലവിലേക്കായി 25,000 രൂപയും പരാതിക്കാർക്ക് നൽകണമെന്ന് DB ബിനു പ്രസിഡന്റും വി രാമചന്ദ്രൻ, ശ്രീവിദ്യ TN എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് ഉത്തരവിട്ടു. ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന മലയാളിയായ റോഷൻ ജോസിനും കുടുംബത്തിനുമാണ് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെ നീതി ലഭിച്ചത്. 2018 നവംബറിൽ വെനീസിൽ നിന്ന് കൊച്ചിയിലെത്തിയ റോഷനും കുടുംബവും 3 ഡിസംബർ മടങ്ങാനിരിക്കെ കൊച്ചി വിമാനത്താവളത്തിൽ വച്ച് 6 വയസ്സുകാരനായ മൂത്ത മകന് വിസയില്ലെന്നാരോപിച്ച് വിമാന കമ്പനി ബോർഡിംഗ് പാസ് തടഞ്ഞു. മറ്റു വഴിയില്ലാതെ മൂത്ത കുട്ടിയെ നാട്ടിലെ ബന്ധുക്കളെ ഏൽപ്പിച്ച് 10 മാസം പ്രായമുള്ള ഇളയ കുഞ്ഞുമായി റോഷനും ഭാര്യ വിനയയും ദോഹയിലെത്തി. എന്നാൽ കൊച്ചിയിൽ നിന്ന് ബോർഡിംഗ് പാസ് നൽകിയിരുന്ന ഇളയ കുഞ്ഞിന് ദോഹയിൽ വച്ച് കണക്ടിംഗ് വിമാനത്തിൽ കയറാൻ ഖത്തർ എയർവേസ് അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ അമ്മയ്ക്ക് കുഞ്ഞിനെ പിരിഞ്ഞ് തനിച്ച് ഇറ്റലിയിലേക്ക് പോകേണ്ടി വന്നു. അച്ഛൻ കുഞ്ഞുമായി തിരികെ കൊച്ചിയിലേക്ക് മടങ്ങി. ആഴ്ചകൾക്ക് ശേഷമാണ് കനത്ത സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ട് കുഞ്ഞിനെ വീണ്ടും ഇറ്റലിയിലേക്ക് കൊണ്ടുപോയത്. ഇറ്റലിയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഇതേ യാത്രാരേഖകൾ അംഗീകരിച്ച വിമാന കമ്പനി മടക്കയാത്രയിൽ തടസ്സമുന്നയിച്ചത് ന്യായീകരിക്കാനാകില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രേഖകൾ പരിശോധിച്ച് ബോർഡിംഗ് പാസ് നൽകിയ ശേഷം യാത്രാമധ്യേ പിഞ്ചുകുഞ്ഞിനെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തേണ്ടി വന്ന സംഭവം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. ആഗോളതാപനം കേരളത്തിന്റെയും ഉറക്കം കെടുത്താനെത്തുന്നതായി കാലാവസ്ഥാ ഗവേഷകരുടെ സംഘടനയായ ക്ലൈമറ്റ് ട്രെൻഡ്സിന്റെ പഠനം വ്യക്തമാക്കി. 1970 അപേക്ഷിച്ച് ഉഷ്ണവേള ഇരട്ടിയായതാണ് നിഗമനം. അന്തരീക്ഷ താപനത്തോടൊപ്പം ഉഷ്ണവും കൂടി എത്തുന്നതോടെ ഒരു വർഷം കേരളത്തിൽ ഓരോ വ്യക്തിക്കും ശരാശരി നഷ്ടപ്പെടുന്നത് 88 മണിക്കൂർ നേരത്തെ ഉറക്കമാണ്. ലോകത്തെ 1338 നഗരങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് ഉറക്കക്കുറവ് ആരോഗ്യ പ്രശ്നമായി മാറുന്ന പ്രവണതയുടെ സൂചനകൾ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ 107 നഗരങ്ങളെയാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയത്. ചെന്നൈയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ഉറക്കം നഷ്ടപ്പെട്ട നഗരം. 93 മണിക്കൂർ എന്നാണ് കണക്ക്. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 നഗരങ്ങൾ തൊട്ടുപിന്നിലുണ്ട്. കോഴിക്കോട്, കൊച്ചി, കണയന്നൂർ ഇവ 89 മണിക്കൂർ വീതം, തിരുവനന്തപുരം 86 എന്നിങ്ങനെയാണ് കണക്ക്. മുംബൈ 84, കൊൽക്കത്ത 80, അഹമ്മദാബാദ് 78, ഹൈദരാബാദ് 75, ബംഗളൂരു 67, ഡൽഹി 66, പൂനെ 65 എന്നിങ്ങനെയാണ് പ്രധാന നഗരങ്ങളിലെ കണക്ക്. 1970 അന്തരീക്ഷ സ്ഥിതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിശകലനം. ദേശീയപാത 66 ഇടപ്പള്ളി ജംഗ്ഷനിൽ മരോട്ടിച്ചോടിനെയും ഇടപ്പള്ളി മാർക്കറ്റിനെയും ബന്ധിപ്പിച്ച് കാൽനട യാത്രക്കാർക്കും ചെറുവാഹനങ്ങൾക്കുമായി അടിപ്പാത നിർമ്മിക്കും. ഈ രണ്ട് പ്രദേശങ്ങളും ദേശീയപാത ബൈപ്പാസ് നിർമ്മാണത്തോടെ വേറിട്ട് പോവുകയായിരുന്നു. ഇടപ്പള്ളി ജംഗ്ഷനിൽ പുതിയ അണ്ടർപാസും ഫ്ളൈ ഓവറും നിർമ്മിക്കാൻ തുടങ്ങിയതോടെ സഞ്ചാരമാർഗവും ഇല്ലാതായപ്പോൾ നാട്ടുകാർ പ്രതിഷേധമുയർത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ചെറുവാഹനങ്ങൾക്കും കാൽനട യാത്രയ്ക്കുമായി 50 മീറ്റർ വീതിയുള്ള അണ്ടർപാസ് നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത്. ഇതേപോലെ ഇടപ്പള്ളി ജംഗ്ഷന്റെ
വടക്കേ വശത്ത് ലുലു കോർപ്പറേറ്റ് ഓഫീസിനടുത്തും

കാൽനട യാത്രക്കാർക്ക് അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട്. മൂത്തുകുന്നം, ചിറ്റാറ്റുകര, പട്ടണം കവല, വള്ളുവള്ളി, കൂനമ്മാവ്, പെരുമ്പടന്ന, തൈക്കാവ് എന്നിവിടങ്ങളിലും കാൽനട യാത്രക്കാർക്കും ചെറുവാഹനങ്ങൾക്കുമായി അടിപ്പാത നിർമ്മിക്കും. അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച് അരൂരിൽ അവസാനിക്കുന്ന അങ്കമാലി കുണ്ടന്നൂർ കൊച്ചി ബൈപ്പാസിന്റെ 3A പുനർവിജ്ഞാപനം ഉടൻ വന്നേക്കും. വിജ്ഞാപനം അടുത്ത മാസം പുറപ്പെടുവിച്ചേക്കുമെന്നാണ് ദേശീയപാത അധികൃതർ നൽകുന്ന സൂചന. മുൻപ് പ്രസിദ്ധീകരിച്ച 3A വിജ്ഞാപനം റദ്ദായിട്ട് അടുത്ത മാസം 29 ആകുമ്പോൾ 2 വർഷം തികയും. 2024 ഓഗസ്റ്റ് 28 3A വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം വിവിധ വില്ലേജുകളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മുൻപ് 3A വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഭൂരിഭാഗം നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതിനാൽ ഇനി 3A വിജ്ഞാപനമിറങ്ങി 6 മാസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള 3D വിജ്ഞാപനം ഇറക്കാനും തുടർന്ന് നിർമ്മാണം തുടങ്ങാനുമാണ് ലക്ഷ്യമിടുന്നത്. അങ്കമാലിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്കുള്ള ഹൈവേയുടെ ആദ്യ വിജ്ഞാപനവും ഉടൻ ഇറങ്ങിയേക്കും. ഏകദേശം 20 കിലോമീറ്റർ ദൂരമുള്ള ഹൈവേയും കൊടുങ്ങല്ലൂർ ഹൈവേയും അങ്കമാലിയിലെ കരയാമ്പറമ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ഹൈവേയുടെ സാറ്റലൈറ്റ് സർവേ നടക്കുന്നുണ്ട്. കൊച്ചി ബൈപ്പാസിനായി മുൻപ് കല്ലിട്ട ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തി. 70 മീറ്റർ വീതിയിൽ 8 വരിയായി ആദ്യഘട്ടത്തിലും പിന്നീട് 10 വരിയായും വികസിപ്പിക്കാവുന്ന തരത്തിലുള്ള നിർമ്മാണത്തിനാണ് കേന്ദ്ര അനുമതി. സംസ്ഥാനത്തെ 8 വരിയിൽ നിർമ്മിക്കുന്ന ആദ്യ പാതയാകും കൊച്ചി ബൈപ്പാസ്. ആദ്യം കുണ്ടന്നൂർ വരെ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട പാത 44.7 കിലോമീറ്ററിൽ നിന്ന് 50 കിലോമീറ്ററാക്കി അരൂർ വരെ നീട്ടുകയായിരുന്നു. MC റോഡിലെ കാലടി ശ്രീശങ്കര പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഈ മാസം 25 രാത്രി 10 മുതൽ രാവിലെ 6 പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അങ്കമാലിയിൽ നിന്ന് MC റോഡ് വഴി പോകേണ്ട എല്ലാ വാഹനങ്ങളും ആലുവ വഴി പെരുമ്പാവൂരിലെത്തി യാത്ര തുടരണം. പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങളും ഇതേ റൂട്ട് ഉപയോഗിക്കണം. അങ്കമാലി ഭാഗത്തുനിന്ന് കോതമംഗലം ഭാഗത്തേക്ക് മലയാറ്റൂർ കോടനാട് പാലം വഴി കുറുപ്പുംപടി എത്തി പോകണം. മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകുന്ന ചെറുവാഹനങ്ങൾ പെരുമ്പാവൂർ കാലടി റോഡിൽ വല്ലം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വല്ലംകടവ് പാറപ്പുറം പാലം കാഞ്ഞൂർ വഴി പോകണം. തിരിച്ചും ഈ വഴി ഉപയോഗിക്കാം. ദേശീയപാത 183, 166 എന്നിവയെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട കോട്ടയം എറണാകുളം ഇടനാഴിക്ക് ദേശീയപാത പദവി ലഭിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ഒരു വട്ടം ചർച്ച പൂർത്തിയായെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. അടുത്ത യോഗം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ നടക്കും. അതിനു മുൻപ് കേരളത്തിന് വേണ്ട ആവശ്യങ്ങൾ പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വഴി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കോട്ടയം മുളങ്കുഴിയിൽ ദേശീയപാത 183 നിന്ന് ആരംഭിക്കുന്ന ഇടനാഴി ത്രിപ്പൂണിത്തുറ മാർക്കറ്റിന് സമീപം ദേശീയപാത 66 സമാന്തര പാതയായ കുണ്ടന്നൂർ അങ്കമാലി ബൈപ്പാസിലെത്തും വിധമാണ് കരട് നിർദ്ദേശമുള്ളത്. ഈ കരട് നിർദ്ദേശം കെ ഫ്രാൻസിസ് ജോർജ് MP കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കൈമാറിയിട്ടുണ്ട്. നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത സെക്രട്ടറിക്ക് ഗഡ്കരി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാത പദവി ലഭിക്കാൻ സംസ്ഥാനം കേന്ദ്രത്തോട് ശുപാർശ നടത്തണം. കഴിഞ്ഞ ദിവസം ചേർന്ന MPമാരുടെ യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് ഇക്കാര്യം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി VD സതീശൻ അനുകൂല നിലപാട് എടുക്കുകയും ചെയ്തു. കോട്ടയം എറണാകുളം യാത്രയുടെ സമയം 1 മണിക്കൂറാക്കി ചുരുക്കുന്ന നിർദ്ദിഷ്ട അതിവേഗ പാതയുടെ ഭൂരിഭാഗവും തൂണുകൾ വഴിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 60 കിലോമീറ്ററാണ് ദൂരം. കോട്ടയത്ത് നിന്നാരംഭിച്ച് കുമരകം, തോട്ടകം, ഉദയനാപുരം, പൂത്തോട്ട, പുതിയകാവ് വഴി ത്രിപ്പൂണിത്തുറയിലെത്തിച്ചേരും. ഏതാണ്ട് പൂർണ്ണമായും പുതിയ റോഡാണ് നിർമ്മിക്കുന്നത്. NHAI ഏറ്റെടുത്താൽ നിർമ്മാണത്തിനുള്ള തുക കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. മധ്യ കേരളത്തിന്റെ വാണിജ്യ, വ്യവസായ, ടൂറിസം രംഗത്ത് നിർണായക മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ നിർദ്ദിഷ്ട ഇടനാഴി എന്നാണ് വിലയിരുത്തൽ. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറികളിൽ ബാലവേലയ്ക്കായി എത്തിച്ച കുട്ടികളെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഇവിടെ കുട്ടികൾ ജോലി ചെയ്യുന്നത് 10 മുതൽ 12 മണിക്കൂറാണ്. അമിത ലാഭം മുന്നിൽ കണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ജോലി ചെയ്യിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഞായറാഴ്ച 9 കുട്ടികളെ മോചിപ്പിച്ച സംഭവം. കുട്ടികളെ കൊണ്ടുവരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണെങ്കിലും ഇവർക്ക് പിന്നിലുള്ളത് മലയാളി ഏജന്റുമാർ തന്നെയാണെന്ന് പോലീസ് പറയുന്നു. ശനി വൈകിട്ട് 7 മണിയോടെ എറണാകുളം സൌത്ത് സ്റ്റേഷനിലെത്തിയ പാറ്റ്ന തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ട്രെയിനിലാണ് ബീഹാർ സരൺ ഗോപാൽഗഞ്ച് സ്വദേശികളും ഏജന്റുമാരായ W നാഥ്, സുനിൽ മണ്ഡൽ എന്നിവർ കുട്ടികളുമായി വന്നിറങ്ങിയത്. നേരത്തെ വിവരം കിട്ടിയിരുന്ന RPF സംഘം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുട്ടികളെ ചൈൽഡ് ലൈന് കൈമാറി. ഏജന്റുമാരെ ചോദ്യം ചെയ്തപ്പോഴാണ് മലയാളിയുടെ പങ്ക് വെളിപ്പെട്ടത്. പെരുമ്പാവൂർ ഓടക്കാലിയിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലിക്കെത്തിയ ഇവരോട് ഒരു ഏജന്റാണ് കുട്ടികളെ കൊണ്ടുവരുന്ന കാര്യം നിർദ്ദേശിച്ചത്. തുടർന്ന് ഗോപാൽഗഞ്ച്, കോപ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കുടുംബങ്ങളുമായി വിലപേശി കുട്ടികളെ ജോലിക്ക് കൊണ്ടുവരികയായിരുന്നു. 5 14 വയസ്സുകാരും 2 16കാരും 15 17 വയസ്സ് വീതമുള്ള ഓരോ കുട്ടികളുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ബാലവേലയ്ക്കായി ഉത്തരേന്ത്യയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത് പെരുമ്പാവൂരിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇവരെ എത്തിക്കാൻ മുൻകൈ എടുക്കുന്നതും അതിഥി തൊഴിലാളികൾ തന്നെയാണ്. ഭവനത്തിലെ ദാരിദ്ര്യമാണ് മുതലെടുക്കുന്നത്.

റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി തുടരുന്നു. ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ഉയരപ്പാത വഴി പോകുന്നവർക്ക് ഉയരപ്പാതയിലെ ഒരു ടോൾ ബൂത്ത് ഉൾപ്പെടെ മൂന്നിടത്ത് ടോൾ നൽകേണ്ടി വരുമെന്ന് വാർത്തകൾ. പറവൂർ തുറവൂർ റീച്ചിൽ കൃപാസം ജംഗ്ഷനിലും അരൂർ തുറവൂർ ഉയരപ്പാതയിൽ എരുമല്ലൂരിലുമാണ് ഓരോ ടോൾ ബൂത്തുകൾ കൂടി വരുന്നത്. എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ അരൂരിനപ്പുറം കുമ്പളത്ത് നിലവിൽ ടോൾ പ്ലാസയുണ്ട്. ഇങ്ങനെയാണ് ആകെ മൂന്ന് ടോൾ ബൂത്തുകളിലൂടെ പോകേണ്ടി വരുന്നത്. അതേസമയം ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നവർക്ക് ഓച്ചിറയിലെ ഒരു ടോൾ ബൂത്ത് മാത്രമേ കടക്കേണ്ടതുള്ളൂ. ശരാശരി 60 കിലോമീറ്റർ ഇടവിട്ടാണ് ദേശീയപാതയിൽ ടോൾ പ്ലാസകൾ സ്ഥാപിക്കാറുള്ളത്. എന്നാൽ ജില്ലയിൽ 30 കിലോമീറ്റർ പരിധിയിലാണ് ഓരോന്നും. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ ഒന്നാം റീച്ചിൽ അരൂർ ശ്രീനാരായണ നഗറിന് സമീപമുള്ള 26 നമ്പർ തൂണിന് മുകളിൽ 80 ടൺ ഭാരമുള്ള സ്റ്റീൽ സി ബീമുകൾ സ്ഥാപിച്ചു. കൂറ്റൻ ക്രെയിനിന്റെ സഹായത്തോടെ ബുധനാഴ്ചയാണ് ഇവ സ്ഥാപിച്ചത്. 25 മീറ്റർ നീളമുള്ള ബീമുകൾ സ്ഥാപിച്ച സമയത്ത് സുരക്ഷയുടെ ഭാഗമായി ദേശീയപാതയിൽ ഗതാഗതം നിയന്ത്രിച്ചു. ഇതോടെ എറണാകുളം ഭാഗത്തേക്കുള്ള വാഹന നിര ചന്തിരൂർ വരെയും ചേർത്തല ഭാഗത്തേക്കുള്ളത് കുമ്പളം പാലം കഴിഞ്ഞും നീണ്ടു. 100 വീലുകളുള്ള പുള്ളർ ലോറിയിലാണ് സി ബീമുകൾ എത്തിച്ചത്. ഉയരപ്പാതയുടെ 95% ജോലികളും പൂർത്തിയായിട്ടും ഒന്നാം റീച്ചിൽ 25, 26, 27 തൂണുകൾക്ക് മുകളിലുള്ള പാതയടക്കമുള്ള പ്രധാന ജോലികൾ നടന്നിരുന്നില്ല. ഈ ഭാഗത്ത് KSEB-യുടെ 110 kV പ്രസരണ ലൈൻ കടന്നു പോകുന്നതായിരുന്നു തടസ്സം. 4 താൽക്കാലിക ടവറുകൾ സ്ഥാപിച്ച് എമർജൻസി റിസ്റ്റോറേഷൻ സിസ്റ്റം സാധ്യമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ 26 നമ്പർ തൂണിന് മുകളിൽ വി ക്യാപ്പിന്റെ കോൺക്രീറ്റിംഗും പൂർത്തീകരിച്ചു. ഈ മൂന്ന് തൂണുകൾക്കിടയിൽ 14 കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായാണ് സി ബീമുകൾ സ്ഥാപിച്ചത്. ഇതിനുള്ളിൽ കോൺക്രീറ്റിംഗ് നടത്തി അതിനു മുകളിൽ വരുന്ന ഹൈഡ്രോളിക് ജാക്കിയുടെ മുകളിലാണ് കോൺക്രീറ്റ് ഗർഡറുകൾ വയ്ക്കുക. അതിനു മുകളിലാണ് ഉയരപ്പാത യാഥാർത്ഥ്യമാവുക. ഈ സമയം പഴയ വൈദ്യുത പ്രസരണ ലൈനുകൾ അഴിച്ച് സ്ഥിരമായി സ്ഥാപിക്കുന്ന ഉയരം കൂടിയ ടവറുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഈ ജോലികളും വരും ദിവസങ്ങളിലായി നടക്കും. സി ബീമുമായി ബന്ധപ്പെട്ട ജോലികൾ ഒരാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കും. ഉയരപ്പാത ഈ വർഷം യാഥാർത്ഥ്യമാക്കുന്നതിനാണ് കരാർ കമ്പനി ലക്ഷ്യമിടുന്നത്. ശ്രീനാരായണ നഗർ ഭാഗത്ത് നിർമ്മാണ ജോലി ആരംഭിച്ചതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്കും രൂക്ഷമായിട്ടുണ്ട്. നാടിന് ആശ്വാസമായി പടമുകൾ ചിന്നമ്പിള്ളിച്ചിറ കുളം നവീകരിച്ചു. പായലും മാലിന്യവും നിറഞ്ഞ് അവഗണനയിലായിരുന്ന കുളമാണ് തൃക്കാക്കര നഗരസഭയുടെ ഇടപെടലിൽ മനോഹരമായ നീന്തൽ കുളമായി മാറിയത്. നഗരസഭയുടെ തനത് ഫണ്ടും പ്ലാൻ ഫണ്ടും വിനിയോഗിച്ചായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ. തൃക്കാക്കരയിലെ വിസ്തൃതി കൂടിയ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നാണ് ചിന്നമ്പിള്ളിച്ചിറ. ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുളം പ്രദേശവാസികൾക്ക് ഏറെ പ്രയോജനപ്പെടും. കുളത്തിന്റെ ആഴം കൂട്ടി നടപ്പാതയും കുളവും വേർതിരിച്ച് സംരക്ഷണവേലി നിർമ്മിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് തകർന്ന കരിങ്കൽ ഭിത്തികൾ പുനർനിർമ്മിക്കുകയും ബലക്ഷയം സംഭവിച്ച ഭാഗങ്ങൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു. നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം തൃക്കാക്കര നഗരസഭാ ചെയർമാൻ റാഷിദ് ഉള്ളംപിള്ളി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അക്ഷര ഉന്നതി പദ്ധതി പ്രകാരം കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊങ്ങൻചുവട് ഗിരിവർഗ ഊരിൽ വായനശാലയ്ക്ക് 1148 പുസ്തകങ്ങൾ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിലിന്റെ അധ്യക്ഷതയിൽ മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഊരിലെ മൂപ്പൻ ശേഖരൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതിനായി പുസ്തകങ്ങൾ ശേഖരിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. അക്ഷര ഉന്നതി പദ്ധതിയിലൂടെ ജില്ലയിൽ 4000-ലധികം പുസ്തകങ്ങൾ ശേഖരിച്ചതായും മുഖ്യമന്ത്രി VD സതീശൻ, CP പള്ളിപ്പുറം, നോവലിസ്റ്റ് സേതു എന്നിവരുടെ പിന്തുണ ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. മെട്രോയുടെ നോൺ ഫെയർ റവന്യൂ പദ്ധതിയുടെ ഭാഗമായി കുസാറ്റ് മെട്രോ സ്റ്റേഷനിൽ നിർമ്മിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് കൊച്ചി ക്യാമ്പസ് പ്രവർത്തനം തുടങ്ങി. ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേബാശിഷ് ചാറ്റർജിയുടെ സാന്നിധ്യത്തിൽ KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ ഉദ്ഘാടനം നിർവഹിച്ചു. KMRL-ഉം IIM കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബിൽഡ് ടു സ്യൂട്ട് മാതൃകയിലാണ് ക്യാമ്പസ് നിർമ്മിച്ചിരിക്കുന്നത്. പൊതുഗതാഗത സംവിധാനവും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തെ ശ്രദ്ധേയമായ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പദ്ധതികളിലൊന്നാണിത്. നായരമ്പലം കരുണ സ്പെഷ്യൽ സ്കൂളിനോടനുബന്ധിച്ച് വൊക്കേഷണൽ പരിശീലന പദ്ധതിയുടെ ഭാഗമായി കഫേ പ്രവർത്തനം ആരംഭിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ക്ലാസ് മുറികളിലെ അക്ഷരങ്ങളും അക്കങ്ങളും മാത്രമല്ല ജീവിത പാഠങ്ങളും പരിശീലിക്കണമെന്ന് നിർബന്ധമുള്ള സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ വിമൽ ഗ്രേസിന്റെ ആശയമായിരുന്നു ഇത്. കാന കഫേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ 200-ലേറെ കുട്ടികളിൽ 18 വയസ്സ് കഴിഞ്ഞവരും പരിശീലനം നേടിയവരുമായ കുട്ടികളാണ് കഫേയിൽ പ്രവർത്തിക്കുന്നത്. ഓരോരുത്തരുടെയും കഴിവിനും അഭിരുചിക്കും അനുസരിച്ചുള്ള ജോലികളിലാണ് അവരെ നിയോഗിച്ചത്. കോൺഫ്ലേക്സിൽ മുക്കിയ പഴംപൊരി, കിളിക്കൂട്, ചിരിമുട്ട, കാന, കൊക്കോ ബൈറ്റ്, വിവിധതരം കട്ട്ലറ്റ്, ഇവിടെ തന്നെ തയ്യാറാക്കുന്ന ഐസ്ക്രീം, ജ്യൂസ് എന്നിവയാണ്

ഫലം ലഭിക്കും. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ മികച്ച നേട്ടം സ്വന്തമാക്കി. സ്കൂളിലെ 20 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. 11 സ്വർണവും 15 വെള്ളിയും 5 വെങ്കല മെഡലുകളും ഇവർ നീന്തി നേടി. ഇന്ദ്രാണി എം മേനോൻ പങ്കെടുത്ത 7 ഇനങ്ങളിലും സ്വർണം നേടുകയും 100 മീറ്റർ 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ പുതിയ റെക്കോർഡോടെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു. ഡേവിഡ് ജോൺ ജിജോ പങ്കെടുത്ത ഇനങ്ങളിൽ 3 സ്വർണവും 4 വെള്ളിയും നേടി. 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ സംസ്ഥാന ബെറ്റർ റെക്കോർഡ് നേടി ഡേവിഡ് വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. എറണാകുളം സെന്റ് തെരേസസ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗവും മാതൃഭൂമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഐതിഹ്യ തെരേസിയൻ ചിൽഡ്രൻസ് ഫെസ്റ്റിവൽ 29 KG LP വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടക്കും. കുട്ടികൾക്ക് എഴുത്തുകാരുമായി സംവദിക്കാനുള്ള അവസരവും സാഹിത്യപരിചയവും പരിപാടിയുടെ ഭാഗമാണ്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കുക 85 47 98 37 61. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ജൂലൈ 27. അങ്കമാലി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായ ശല്യം അതിരൂക്ഷമെന്ന് വാർത്തകൾ. KSRTC ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, ചമ്പന്നൂർ, നായത്തോട് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തെരുവ് നായ്ക്കൾ കൂട്ടമായി വിഹരിക്കുകയാണ്. 1000-ൽ പരം നായ്ക്കളാണ് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായി അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത്. കോതമംഗലം നേര്യമംഗലത്തിന് സമീപം ചെമ്പൻകുഴിയിൽ കാട്ടാന ശല്യം ജനജീവിതത്തിന് ഭീഷണിയാകുന്നു. 1 മാസത്തോളമായി പ്രദേശത്ത് പകലും ആനയുടെ സാന്നിധ്യം കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാഞ്ഞിരവേലി വനത്തിൽ നിന്നും പെരിയാർ കടന്നും മുള്ളരിങ്ങാട് വനത്തിൽ നിന്നുമാണ് ആനകൾ ചെമ്പൻകുഴിയിലെത്തുന്നത്. തീറ്റ തേടി എത്തുന്ന ഒരു കൊമ്പനാണ് നേരം വെളുത്താലും കാട് കയറാതെ നാട്ടിൽ തമ്പടിക്കുന്നത്. രാവിലെ വിവിധ ജോലിക്ക് പോകേണ്ടവർ ആനയെ പേടിച്ച് ജോലിക്ക് പോകാനാവാതെ പ്രതിസന്ധിയിലാണ്. തെക്കേ ചെല്ലാനത്ത് ഫിഷിംഗ് ഹാർബർ മുതൽ സെന്റ് ജോർജ് പള്ളി വരെയുള്ള മേഖലയിൽ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഹാർബർ മുതൽ തെക്കോട്ട് സെന്റ് ജോർജ് പള്ളി വരെ 2 കിലോമീറ്റർ ദൂരത്ത് ഏതാണ്ട് 500 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കാലവർഷം ശക്തമാകുമ്പോൾ കടലേറ്റം ശക്തമാകുന്ന മേഖലയാണിത്. ഈ ഭാഗത്ത് ഉറപ്പുള്ള കടൽഭിത്തിയില്ല. ചെല്ലാനത്തെ ആദ്യഘട്ട ടെട്രാപോഡ് ഭിത്തി നിർമ്മിച്ചത് ഹാർബറിൽ നിന്ന് വടക്കോട്ടാണ്. ഇപ്പോൾ 2ാം ഘട്ടം പ്രഖ്യാപിച്ചിട്ടുള്ളത് പുത്തൻതോട് ഭാഗത്തുനിന്ന് വടക്കോട്ടാണ്. 2 പദ്ധതിയിലും തെക്കേ ചെല്ലാനം ഉൾപ്പെട്ടിട്ടില്ല. 2ാം ഘട്ടം പൂർത്തിയായാലും തെക്കേ ചെല്ലാനത്തിന് പ്രയോജനം ലഭിക്കില്ല. അതേസമയം പുതിയ സർക്കാർ വന്നതിനു ശേഷം തൊട്ടടുത്ത പ്രദേശമായ അന്ധകാരനഴിയിൽ ഭിത്തി നിർമ്മാണത്തിന് ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ചെല്ലാനത്തെ കടൽഭിത്തി കൂടാതെ അന്ധകാരനഴിയിൽ കൂടി പുതിയ ഭിത്തി വരുന്നതോടെ തെക്കേ ചെല്ലാനത്ത് മാത്രം ശക്തമായ ഭിത്തി ഇല്ലാതാകും. ഇവിടെ കടലേറ്റം കൂടുതൽ ശക്തമാകുന്നതിന് ഇത് വഴിയൊരുക്കും. ഇത് ഒഴിവാക്കാൻ തെക്കേ ചെല്ലാനത്തെ 2 കിലോമീറ്റർ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യമുന്നയിച്ച് KLCA നേതൃത്വത്തിൽ തീരദേശവാസികൾ ഒപ്പിട്ട നിവേദനം സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഉടനെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പദ്ധതിയിൽ തെക്കേ ചെല്ലാനത്തെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. പറവൂർ KSRTC ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പറവൂർ ഡിപ്പോയിലേക്ക് അനുവദിച്ച 4 ബസ്സുകൾ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഞായറാഴ്ച രാവിലെ പറവൂർ KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ രമേശ് D. കുറുപ്പ്, KSRTC ATO അനിൽകുമാർ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സന്തോഷ് കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പറവൂർ ഡിപ്പോയിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നും കഴിഞ്ഞ 5 മാസത്തെ ടൂറിസം പദ്ധതിയിൽ നിന്നും പറവൂർ ഡിപ്പോയ്ക്ക് 38 ലക്ഷം രൂപയുടെ വരുമാനം ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനായി ഒരു എയർ കണ്ടീഷൻ ബസ്സും ഒരു ഡീലക്സ് ബസ്സും 2 ഓർഡിനറി ബസ്സുകളുമാണ് അനുവദിച്ചിരിക്കുന്നത്. കൊച്ചി ജനറൽ ആശുപത്രിയോട് ചേർന്നുള്ള അമ്മ തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും ചേർന്ന് സർക്കാരിനായി ഏറ്റെടുത്തു. ജൂലൈ 14 അർദ്ധരാത്രിയാണ് കുഞ്ഞിനെ ലഭിച്ചത്. ജനറൽ ആശുപത്രിയിലെ ശിശുപരിചരണ വിഭാഗത്തിലായിരുന്ന കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയത്. കുഞ്ഞിനെ കൂടുതൽ പരിചരണങ്ങൾക്കായി നവജാത ശിശുക്കളുടെ പ്രത്യേക കേന്ദ്രമായ സ്പെഷ്യൽ അഡോപ്ഷൻ ഏജൻസിയിലേക്ക് മാറ്റി.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
2: ഏയ് അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു? ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
2: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
2: teresaspgdprj@gmail.com അല്ലേ?
1: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
3: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാൽ കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാൽ കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, മലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ

0: 1-800-388-1075. നമ്പർ ഒരിക്കൽ കൂടി 6-2-3-8-8-1-0-7-5-5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
2: ഏയ് അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു? ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ 1 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സിൽ തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
2: പക്ഷെ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
2: teresaspgdprj@gmail.com അല്ലേ?
1: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ എത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
0: സംഗതി ഇത്രയേ ഉള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
0: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
2: നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM.

0: ഭക്ഷ്യ വിഷബാധയെപ്പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
2: ഏയ് അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
2: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്,
2: teresaspgdprj@gmail.com.
1: അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ പഠിച്ചത് മായാമാളവുള്ള രാഗത്തിലും ആദ്യ താളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള വരിശകളായിരുന്നു. ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് കർണാടക സംഗീതത്തിലെ വിവിധ താളങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായും 7 താളങ്ങളാണ് നമുക്കുള്ളത്. അതിനെ ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ചെമ്പതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം എന്നിവയാണ് ആ താളങ്ങൾ. താളത്തിൻ്റെ പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ താളത്തിൽ ലഘു, ദ്രുതം, അനുദ്രുതം എന്നീ 3 പ്രവൃത്തികളാണ് പ്രധാനമായും ചെയ്യുന്നത്. ലഘു എന്ന് പറയുന്നത് അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ലഘു. അടിച്ച് വീശുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ദ്രുതം. ഒരടി മാത്രം അടിക്കുന്നതിന് അനുദ്രുതം എന്നും പറയുന്നു. ഒന്നുകൂടി പറയാം, അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ലഘു. അടിച്ച് വീശുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ദ്രുതം. ഒരടി മാത്രം അടിക്കുന്നതിന് അനുദ്രുതം എന്നും പറയുന്നു. ലഘു പലതരത്തിലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയാണ് ലഘു. അത് 5 തരത്തിലുണ്ട്. അടിച്ച് 2 വിരലെണ്ണുമ്പം മൊത്തം 3 അടിയും കൂടെ കൂട്ടി 3 അതിന് പറയുന്ന പേരാണ് തിസ്രം. അടിച്ച് 3 വിരലെണ്ണുമ്പം ടോട്ടൽ 4 അടി ഉൾപ്പെടെ 4 അതിന് പറയുന്ന പേര് ചതുരസ്രം. അടിച്ച് 4 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 5 അതിന് പറയുന്ന പേരാണ് ഖണ്ഡം. അടിച്ച് 6 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 7 അതിന് പറയുന്ന പേര് മിശ്രം. അടിക്ക് ശേഷം 8 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 9 കിട്ടും, അതിന് പറയുന്ന പേര് സങ്കീർണം. ഇങ്ങനെ 5 തരത്തിൽ ലഘുവുണ്ട്. ഒന്നുകൂടി പറയാം, ടോട്ടൽ 3, അതായത് അടിച്ച് 2 വിരലെണ്ണുമ്പോൾ തിസ്രം, ടോട്ടൽ 3, അടിച്ച് 3 വിരലെണ്ണുമ്പോൾ ചതുരസ്രം, 4 വരും മൊത്തം. അടിച്ച് 4 വിരലെണ്ണുമ്പോൾ അത് ഖണ്ഡം. അടിച്ച് 6 വിരലെണ്ണുമ്പോൾ മിശ്രം. അടിച്ച് 9 വിരലെണ്ണുമ്പോൾ അത് സങ്കീർണം. ഇങ്ങനെ ലഘു 5 തരത്തിലുണ്ട്. ദ്രുതം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരടിയും ഒരു വീശും, 2 അക്ഷരങ്ങളാണ് എപ്പോഴും ഒരു ദ്രുതത്തിൽ ഉണ്ടാകുന്നത്. അനുദ്രുതം എന്ന് പറയുന്നത് ഒരു അടി മാത്രം, ഒരു അക്ഷരമാണ് ഒരു അനുദ്രുതം. നമുക്ക് 7 താളങ്ങളെ കുറിച്ചാണ് ഈ അലങ്കാരങ്ങളിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യ താളം ധ്രുവതാളം. ധ്രുവതാളത്തിന്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു, ലഘു. ആദ്യം ലഘു അടിച്ച് വിരലെണ്ണും, അതിനുശേഷം അടിച്ച് വീശും, അതിനുശേഷം വീണ്ടും അടിച്ച് വിരലെണ്ണും, വീണ്ടും അടിച്ച് വിരലെണ്ണും. ലഘു, ദ്രുതം, ലഘു, ലഘു, ഇപ്രകാരമാണ് ധ്രുവതാളം നമ്മൾ താളമിടുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്നത് ചതുരസ്ര ജാതി ധ്രുവതാളമാണ്. ചതുരസ്ര ജാതി എന്ന് പറയുമ്പോൾ, ചതുരസ്ര എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു അടി കഴിഞ്ഞ് 3 വിരലെണ്ണുമ്പോൾ ചതുരസ്രമാണ്. അപ്പോൾ അത് ടോട്ടൽ 4 1 2 3 4 അടി കഴിഞ്ഞ് 3 വിരലെണ്ണും, അത് ചതുരസ്രം. അപ്രകാരം ആദ്യം ലഘു ഇട്ടു, 1 2 3 4 ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ദ്രുതം ഇടണം. അടുത്തതായി ദ്രുതം ഇട്ടതിന് ശേഷം വീണ്ടും 2 ലഘു നമ്മളിടും. ലഘു, ദ്രുതം, ലഘു, ലഘു, അത് പാടുന്ന രീതിയാണ്. ധ്രുവതാളം പാടുന്ന രീതി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ ഇന്ന് കർണാടക സംഗീതം പഠന ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നത് എരമല്ലൂരുള്ള ആഗി.

14 അക്ഷരങ്ങൾ കൂടുമ്പോഴാണ്. 14 അക്ഷരം വരുന്നത് ആദ്യം ലഘു 4, അതിനുശേഷം ദ്രുതം 2, വീണ്ടും ലഘു 4, വീണ്ടും ലഘു 4, അങ്ങനെ 3 ലഘു വരും. 4 എണ്ണങ്ങൾ വീതമുള്ള 3 ലഘു വരുമ്പോൾ 12 അക്ഷരവും അതിൻ്റെ കൂടെ ദ്രുതത്തിൻ്റെ 2 അക്ഷരം കൂടെ ചേരുമ്പോൾ 14 അക്ഷരം വരും. ആദ്യത്തെ ലഘുവും ദ്രുതവും കൂടെ ഞാനിപ്പോൾ പാടാം. സരിഗമ ഇത്രയുമാണ് ആദ്യത്തെ ലഘുവിൽ വരുന്നത്. പിന്നെ ഗരി ഇത് ദ്രുതത്തിൽ വരും. ചേർത്ത് പാടുമ്പോൾ

ഇത് ഒരു വരിയായിട്ടുണ്ട്. 14 സ്വരങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് താളവും 14 അക്ഷരമാണ്. അപ്പോൾ ഒരടിയിൽ ഒരു സ്വരം വെച്ച് വരുമ്പോൾ ഒന്നാം കാലം നമുക്ക് പൂർത്തിയാകും. ഒരു വരി മൊത്തമായിട്ട് നമുക്കൊന്ന് പാടാം.

ധ്രുവതാളത്തിൻ്റെ ഒരു താളവട്ടത്തിലാണ് നമുക്ക് ഈ അലങ്കാരത്തിലെ ഒരു വരി വരുന്നത്. നമ്മളിനി രണ്ടാം കാലം പാടുമ്പോൾ രണ്ട് വരികൾ ഒരു താളവട്ടത്തിൽ വരും. അതായത് ആദ്യത്തെ വരി പാടുമ്പോൾ താളവട്ടത്തിൻ്റെ പകുതിയിൽ വന്ന് നിൽക്കും, രണ്ട് വരി പാടുമ്പോഴാണ് താളവട്ടം മുഴുവനാകുന്നത്. രണ്ടാം കാലം പാടുമ്പോൾ

ഒന്നാം കാലം പാടിയപ്പോൾ ഒരു വരി പാടിയപ്പോഴാണ് താളവട്ടം പൂർത്തിയായത്. രണ്ടാം കാലത്തിൽ രണ്ട് വരി പാടിയപ്പോഴാണ് താളവട്ടം കംപ്ലീറ്റ് ആയത്. അടുത്തത് മൂന്നാം കാലം പാടുമ്പം നാല് വരി പാടുമ്പോഴാണ് ഒരു താളവട്ടം പൂർത്തിയാകുന്നത്. അതായത്

ഇനി രണ്ട് വരിയെ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ താളത്തിന്റെ പകുതി വന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരു വട്ടം കൂടെ നമ്മൾ ആദ്യം മുതൽ പാടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായ താളത്തിൽ എത്തുകയുള്ളൂ. അപ്പോൾ അടുത്ത വരി പാടുമ്പം

അലങ്കാരത്തിലെ ഒന്നാമത്തെ താളമായ ധ്രുവതാളം, ചതുരശ്ര ജാതി ധ്രുവതാളത്തിലുള്ള അലങ്കാരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നും രണ്ടും മൂന്നും കാലം പാടാൻ നമ്മൾ പഠിച്ചു. ഇത് അലങ്കാരങ്ങൾ, താളങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് താളം നല്ല വൃത്തിയായി അടിച്ച് താളവിട്ട് പഠിച്ചാൽ മാത്രമേ ഈ താളങ്ങൾ കിട്ടുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അലങ്കാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പാടി പഠിക്കാം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം, ആരോഗ്യം നമ്മളിലൂടെ.

0: കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം ആരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഹനാൻ ഫാത്തിമ. കഴിഞ്ഞ എപ്പിസോഡിൽ മഴക്കാലത്ത് ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് അതിന്റെ തുടർച്ചയായി മഴക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്ന രോഗങ്ങളും അവയിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷിക്കാമെന്നും നമുക്ക് ഡോക്ടറിലൂടെ മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ തഹസിൻ ബഷീർ. നിലവിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇന്റേണൽ മെഡിസിൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ തഹസിൻ ബഷീർ ഇന്ന് നമ്മോടൊപ്പം പ്രധാന വിവരങ്ങൾ പങ്കുവെക്കുന്നു. സോ വെൽക്കം ടു ദ പ്രോഗ്രാം ഡോക്ടർ. ഡോക്ടർ, ഈ ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ റെയിൻഫോൾ എന്നിവ രോഗങ്ങളുടെ വ്യാപനത്തെ ബാധിക്കുന്നുണ്ടോ?
1: ഉറപ്പായിട്ടും, അതൊരു സംശയമല്ല. ഈ ക്ലൈമറ്റ് ചേഞ്ച് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ ഇഷ്യൂ മാത്രമല്ല, ഇതൊരു ഹെൽത്ത് എമർജൻസി കൂടിയാണ്. ഈ ഒരു സമയങ്ങളിൽ പല കാരണം വെച്ചാൽ ഇത് സംഭവിക്കുന്നത് മൂന്ന് രീതിയിലാണ്. ഒന്നാമത്, കേരളത്തിൽ നമ്മുടെ ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ അത് വെള്ളക്കെട്ടുകൾ ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എവിടെയും വെള്ളക്കെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൊതുകുകൾക്ക് അത് ബ്രീഡ് ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഉണ്ടായിക്കൊടുക്കുന്നത്. രണ്ടാമത്, ഈ മഴ കാരണം നമുക്ക് ഹ്യൂമിഡിറ്റി സാധാരണ രീതിയിൽ കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ

0: നമ്മുടെ ഡെങ്കിയുടെ മോസ്കിറ്റോ, നമ്മുടെ ഡെങ്കിയുടെ കൊതുക്, നമ്മൾ പറഞ്ഞ പോലെ ഈഡിസ് കൊതുക് പറയണത്, അവരെന്തെയും എത്ര ഹയർ ആൾട്ടിറ്റ്യൂഡിലുള്ള ഒരു സർവൈവ് ചെയ്യാൻ ചാൻസും ഒരു കൂടുതൽ കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് സാധാരണ നമ്മൾ ഈ ലോ ലെവൽ ഗ്രൗണ്ട്സിൽ കാണുന്ന പോലെ, സാധാരണ ഡിസ്ട്രിക്ട്സിൽ പോലെയല്ല, ഇവർ ഈ വലിയ വലിയ ഈ ഒരു ഹയർ ഏരിയാസിൽ കാണുന്ന പോലെ ഈ മൂന്നാറ് വയനാട് ഡിസ്ട്രിക്ട്സിലും ഇപ്പോൾ ഡെങ്കി ചാൻസസ് വരുന്നുണ്ട്. അത് ഈ ഒരു രണ്ടാമത്തെ ഫാക്ടറും കൂടിയാണ്. മൂന്നാമത് പെട്ടെന്ന് വെള്ളം, നമ്മുടെ വെള്ളക്കെട്ട് കൂടുന്നു, പെട്ടെന്ന് അത് ഡ്രൈ ആവുന്നു. ഈ ഒരു വെള്ളത്തിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നേരാണോ പ്രോപ്പർ ആവാത്തതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു വെള്ളം ഇൻഫെക്റ്റഡ് ആവാനും കണ്ടാമിനേഷൻ ആവാനുള്ള ചാൻസസ് കൂടി കൂടുതലാണ്. ഈ ഒരു മൂന്ന് കാരണങ്ങളാണ് ഇത് എന്ത് ചെയ്യണത്, ഈ ഒരു രോഗങ്ങളെ വഷളാക്കുന്നത്.
1: ഇപ്പൊ ഈ മഴക്കാലത്ത് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാറുണ്ടോ?
0: ഒരു റോഡ് സൈഡ് ജ്യൂസ്, അതൊരു ഗ്ലാസ് ഹെപ്പറ്റൈറ്റിസ് എ ആകാം. തമാശ പറയല്ല, ബിക്കോസ് ഇത് നമ്മൾ കാണുന്ന ഒരു ഫാക്ടാണ്. ഈ പണ്ട് കാലങ്ങളിൽ കാണുന്ന പോലെ ഹെപ്പറ്റൈറ്റിസ് എ അല്ല ഇപ്പത്തേത്. അത് തന്നെ നമ്മൾ പണ്ട് പറയുമ്പോൾ ചെറിയൊരു മഞ്ഞപ്പിത്തം വരും, അത് പോകും. ഇപ്പോൾ വരുന്ന ഹെപ്പറ്റൈറ്റിസ് എ കാണുന്ന പാറ്റേണ് അത് ലിവറിനെ പെട്ടെന്ന് രീതിയിലുള്ള ഗുരുതരാവസ്ഥയിലോട്ടാണ് കൊണ്ടുവന്നത്. ഇതൊക്കെ സംഭവിക്കാൻ എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മൾ ഈ മഴക്കാലം വരുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു ഹ്യൂമിഡിറ്റി വരും, നമ്മൾ ഒരു പുഴുക്ക് വരും, അത് കാരണമുള്ളൊരു ചൂട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ അത് ഓരോ 20 മിനിറ്റ്സ്, ഓരോ അരമണിക്കൂർ കൂടുന്തോറും മെല്ലെ ഈ രോഗാണുക്കൾ അത് കെട്ടി നിൽക്കാനും അത് അതിന്റെ വളർച്ച ഇരട്ടി ഇരട്ടിയായി കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത് നമ്മൾ ഈ കാണുന്ന ഈ സ്ട്രീറ്റ് ഫുഡല്ലോ, എന്തുകൊണ്ടാച്ചാൽ ഈ സ്ട്രീറ്റ് ഫുഡിൽ കാണുന്ന നമ്മൾ ഈ കട്ട് ഫ്രൂട്ട്സ്, നമ്മൾ ഈ വേവിക്കാത്ത അല്ലെങ്കിൽ ജസ്റ്റ് റോ സാലഡ് പച്ചക്കറികൾ, പിന്നെ അതുപോലെ തന്നെ ഐസ്, പിന്നെ റോഡ് സൈഡിൽ കാണുന്ന ജ്യൂസുകൾ, ഇവരുടെ ഒക്കെ വെള്ളത്തിന്റെ സോഴ്സ് കൺട്രോളല്ല. സോഴ്സ് കൺട്രോളല്ല പറയാൻ കാരണം എന്ന് വെച്ചാൽ, അത് എവിടുന്നാ വെള്ളം വരുന്നത്, എവിടുന്ന എടുക്കുന്നത്, അത് പ്യൂരിഫൈഡ് ആണോ, അതിന് അതിന്റെ ഹൈജീൻ ഉണ്ടോ, ഇതൊന്നും പ്രോപ്പർലി നമ്മൾ മോണിറ്റഡ് അല്ല. പിന്നെ അടുത്തൊരു വലിയൊരു മിസ്റ്റേക്ക്, നമ്മളിപ്പോ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, അവര് ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞാൽ, അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു പോർഷൻ ഫുഡ് എന്ത് ചെയ്യും, അവര് എടുത്തു വെക്കും. അപ്പൊ അതും പ്രോപ്പറായിട്ട് നമ്മൾ എന്തെയാണ് എടുത്തു വെച്ച്, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളത് പ്രിസേർവ് ചെയ്തില്ലെങ്കിൽ അതെന്തെയും, അതും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ കാരണം വരുന്ന അസുഖങ്ങൾ ഏതൊക്കെ വെച്ചാൽ, ടൈഫോയിഡ് ഞാൻ പറഞ്ഞ പോലെ, മഞ്ഞപ്പിത്തത്തിന്റെ ഹെപ്പറ്റൈറ്റിസ് എ, പിന്നെ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, വയറുവേദന, ഛർദ്ദിയുള്ള രീതിയിലുള്ള ബാക്ടീരിയയുടെ അസുഖങ്ങൾ വെച്ച് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു സിമ്പിൾ ഒരു 5 കാര്യങ്ങൾ, ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ, 5 കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ വന്ന പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഒന്നാമത്, നമ്മളെപ്പോഴും ഒരു സ്ട്രോങ് റൂൾ നമ്മൾ വീട്ടിൽ വെക്കുക. അതായത് നമ്മൾ ചൂടോടെ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് മാത്രമേ കഴിക്കൂ. ഓക്കെ, അത് പിന്നീടത്തേക്ക് കഴിക്കാനോ മാറ്റി വെക്കാനോ റീഹീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കരുത്. രണ്ടാമത്, വെള്ളം വാങ്ങുമ്പോൾ നമ്മളെന്ത് ചെയ്യാം, അത് സീൽഡ് ആയിട്ടുള്ള പാക്കേജ്ഡ് ആയിട്ടുള്ള വെള്ളം മാത്രം വാങ്ങുക. പിന്നെ ഈ വേവിക്കാത്ത പച്ചക്കറികളായിട്ടുള്ള, ഇപ്പോൾ സാലഡ്സ് ഒക്കെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാരിൽ. അപ്പോൾ അവർ ആ റോ ഫുഡ് ആയിട്ടുള്ള, അൺകുക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് പുറത്തുനിന്ന് വാങ്ങുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഈ മാംസ പലഹാരങ്ങൾ, ഇറച്ചിയാണ് മീനാണെങ്കിലും, ഇതെല്ലാം പ്രോപ്പറായിട്ട് നന്നായിട്ട് പാചകം ചെയ്യണം. ഭക്ഷണത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റിസ്ക് എടുത്ത് കഴിക്കാൻ നിൽക്കണ്ട, അത് വലിച്ചെറിയുക.
1: നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഭക്ഷണ രീതിയിലും അതുപോലെ തന്നെ ജീവിത ശൈലിയിലും എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് വരുത്താൻ പറ്റുക?
0: ഏറ്റവും നല്ല വാക്സിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലില്ലാത്തൊരു സംഭവമാണ് നമുക്ക് ദൈവമായിട്ട് തന്ന കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നാണ് നമ്മുടെ ഉറക്കം, നല്ലൊരു ഭക്ഷണം, വ്യായാമം. ഇതിന് മൂന്നിന് തോപ്പിക്കാൻ ഒന്നുമില്ല. പിന്നെ ചോദിച്ച സ്ഥിതിക്ക് കുറച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതിലൊന്നാമത് നമ്മുടെ വൈറ്റമിൻ സി. വൈറ്റമിൻ സി പറയണത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന വലിയൊരു വൈറ്റമിനാണ്. അത് ഏതിലൂടെയൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ, നമുക്ക് നാരങ്ങ, ഈ ഓറഞ്ച്, പിന്നെ നെല്ലിക്ക, പിന്നെ സിങ്ക്, അതിൽ പംകിൻ സീഡ്സ്, നമ്മുടെ സാധാരണ കാണുന്ന നട്സ്, നമ്മളെ പയർവർഗ്ഗങ്ങളിലൊക്കെ സിങ്ക് ഉണ്ടാവും. പിന്നെ മഞ്ഞൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞളും ഇഞ്ചിയും, അത് നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഒരു എഫക്റ്റാണുള്ളത്. പിന്നെ എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ്, അതായത് നമ്മുടെ തൈര് എപ്പോഴും നമ്മളെ ഡയറ്റിൽ ആഡ് ചെയ്ത് നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ, ചെറുതായി കാണുന്ന ഒരു കാര്യമാണ് ഹൈഡ്രേഷൻ. ദിവസം എത്ര വെള്ളം നമ്മൾ കുടിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2.5 to 3 liters വെള്ളം കുടിക്കണം. നമ്മൾ വിചാരിക്കുക ഈ ഒരു മഴക്കാലത്തും, അല്ലെങ്കിൽ ഈവൻ ഈ ഇപ്പൊ എ സിയിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ദാഹം വന്നാലേ വെള്ളം കുടിക്കുള്ളൂ. നമ്മളത് ഭയങ്കര അഡാപ്റ്റ് ചെയ്ത് പോയി. അപ്പൊ നമുക്ക് ദാഹം എന്നുള്ള സിഗ്നൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നമ്മൾ സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷനിൽ മാത്രമേ നമുക്ക് ദാഹം എന്നുള്ള സിഗ്നൽ വരുള്ളൂ. അപ്പോൾ ആ സിഗ്നൽ വരണം എന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ബോട്ടിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു 2 to 2.5 അല്ലെങ്കിൽ 3 liters വരെ

0: ബിക്കോസ് ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഡാമേജുകളും റിപ്പയറുകളും നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഒക്കെ ബൂസ്റ്റ് ചെയ്യണത്. അതൊരു 7-8 മണിക്കൂർ ഉറങ്ങുക. നമ്മളത് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ പോരെ, നമ്മൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അത് ചുരുങ്ങിയത് അതിൻ്റെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാനുള്ള പ്രിപ്പറേഷനിലായിരിക്കണം. പിന്നെ മാക്സിമം നമ്മൾ കാണുന്ന ഈ ഷുഗേഴ്സ്, നമ്മൾ ഷുഗർ അധികമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ബിക്കോസ് ഒരുപാട് ഷുഗേഴ്സ് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ എന്ത് ചെയ്യും, അതിനെ ചെറുതാക്കി അതിനെ സപ്രസ് ചെയ്യും.
1: മഴ നനഞ്ഞാൽ ഉടനെ തന്നെ പനി വരും എന്നൊരു ധാരണയുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്?
0: നമ്മൾ ഡോക്ടേഴ്സ് റെയിൻകോട്ട് ഇടാത്ത ദിവസം ഫീവർ വരാറില്ല. അപ്പൊ മഴയല്ല ഫീവർ ഉണ്ടാക്കുന്നത്. സോ അതൊരു തെറ്റായ ധാരണയാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കാണുന്ന ഒരു ധാരണയാണ് മഴ വരുന്നു പുറത്തിറങ്ങരുത്. അത് ഒരു പകുതി ശരിയും പകുതി തെറ്റുമാണായിട്ടുള്ളത്. ശരിയെന്ന് പറയാൻ കാരണം മഴയല്ല അത് പനി ഉണ്ടാക്കുന്നത്. മഴ കാരണം ഞാൻ പറഞ്ഞില്ല ഈ അണുക്കൾ, ഈ അണുക്കളുടെ നന്നായിട്ട് രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ വൈറൽ പനി, അത് ശരീരം നനയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മുടെ ഒരു ബോഡി ടെമ്പറേച്ചർ ഒന്ന് കുറച്ചൊന്ന് പതുക്കെ ഒന്ന് കുറയും. പക്ഷെ ഇത് നല്ല ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആ സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ, ചെറിയൊരു ചാൻസ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ നിന്ന് പകർച്ചപ്പനി കിട്ടി, പക്ഷെ ആ കിട്ടുന്ന സമയത്തും ഈ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറച്ച് കുറയുമ്പോൾ ചെറിയ സ്ട്രെസ് വരും. അപ്പോൾ ഓൾറെഡി ഉള്ള വൈറസ് കിട്ടിയ ഒരാൾക്ക് അത് എന്ത് ചെയ്യും, അത് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് പടരും. അപ്പോൾ വൈറസ് ഇല്ലാത്തവർക്ക് പനി വരില്ല. സോ വൈറസ് ആണ് പനി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ യഥാർത്ഥ പ്രശ്നക്കാരൻ നമ്മള് ഈ വെള്ളക്കെട്ടും ഈ കൊതുകാണ്, അല്ലാണ്ട് മഴത്തുള്ളികളല്ല. അപ്പോ പൊതുവെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യാം, ആ ഡ്രസ്സ് മാറ്റി നമ്മൾ മാക്സിമം അത് നമ്മള് ശരീരം ഡ്രൈ ആക്കാൻ നോക്കുക. എന്താ പറയുക, മഴ കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ചർമ്മങ്ങളിൽ വരാനുള്ള ഇൻഫെക്ഷൻസും ആൾക്കാർക്ക് കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് വാർദ്ധക്യമായിട്ടുള്ള ആൾക്കാർക്കും കുട്ടികൾക്കും, അവർക്കൊക്കെ ഈ തൊലിയിലൊരു ഇൻഫെക്ഷൻസ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനും ട്രീറ്റ്മെന്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
1: ഏത് ലക്ഷണങ്ങളൊക്കെ കണ്ടാലാണ് വീട്ടിൽ വിശ്രമിക്കുന്നതിന്റെ പകരം നമ്മൾ ഉടൻ തന്നെ ആശുപത്രിയിൽ പോകേണ്ടത്?
0: നമ്മൾ 6 ലക്ഷണങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഈ 6 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ഗൂഗിളിൽ പോകണ്ട, ഡോക്ടറിന്റെ അടുത്ത് പോയാൽ മതി. അത് ഏതൊക്കെയാ വെച്ചാൽ, നമുക്ക് പനി ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച പോലെ 3 തീരെ മാറാത്ത ശക്തമായിട്ടുള്ള പനി. 2, നമുക്ക് ബ്ലീഡിങ് ആയിട്ട് വരുന്ന സ്ഥലങ്ങൾ മെയിനായിട്ട് നോക്കുക, വായിന്റെ ചുറ്റും നമുക്ക് വരിക, മൂക്കിൽ വരാൻ നോക്കുക, അല്ലെങ്കിൽ ബ്ലീഡിങ് വരണ, അല്ലെങ്കിൽ ഒരു ആ ഒരു വേറൊരു രീതിയാണ് നമ്മുടെ ശരീരത്തിൽ ഈ റെഡ് സ്പോട്ട് പോലെ, ചുവന്ന സ്പോട്സ് പോലെ, കുത്തു കുത്തു പോലെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. മൂത്രത്തിൽ റെഡ് കളറായിട്ട് വരിക, അല്ലെങ്കിൽ മലം പോകുമ്പോൾ അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടോ ഡാർക്ക് ബ്ലാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രഷ് റെഡ് ആയിട്ടോ പോണ പോലെ ഉണ്ടാവുക. അതാണ് ബ്ലീഡിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. 2, ശക്തമായിട്ടുള്ള ഛർദി. അപ്പോൾ നമുക്ക് ആ ഛർദി എത്രത്തോളം വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റണില്ല, അത് ശ്രദ്ധിക്കപ്പെടുക. 4, ഇത് കാരണം നമുക്ക് കൺഫ്യൂഷൻ വരിക, ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ അപസ്മാരം വരിക. 5, നല്ല ശക്തമായിട്ടുള്ള വയറുവേദന. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ കുട്ടികൾക്കും ഭയങ്കര വാർദ്ധക്യമായിട്ടുള്ള ആൾക്കാർക്ക് നല്ല പനി വന്നാൽ ഒട്ടും റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഇവരുടെ പനിയുടെ മെക്കാനിസം നമ്മുടെ സാധാരണ ഒരു അഡൾട്ട് ഉള്ള ആൾക്കാരെ പോലെ അല്ല, പെട്ടെന്നായിരിക്കും സിവിയർ ആയിട്ട് വരിക. പിന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മൾ പൊതുവെ പറയും 2 കൂടി കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാം. പക്ഷെ ഈ ഒരു ട്രെൻഡിൽ ഇപ്പൊ ഈ ഡെങ്കി വരുന്ന സമയങ്ങളിൽ ഇത് പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആണ്. ബിക്കോസ് നമുക്ക് ഈ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻ വരിക, അത് ഞാൻ പറഞ്ഞ പോലെ ബ്ലീഡിങ് പല സ്ഥലത്ത് നിന്ന് വരുമ്പോൾ പ്ലേറ്റ്ലെറ്റ് നമ്മൾ വളരെ ആദ്യം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പറഞ്ഞ സംഭവമുണ്ട്, അത് കുറയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ കൗണ്ട് ഇനീഷ്യലി കുറയുമ്പോൾ, ആദ്യ രീതിയിൽ കുറയുമ്പോൾ നമ്മൾ ലക്ഷണങ്ങളൊന്നും പ്രത്യേകിച്ച് വരണമെന്നില്ല. പക്ഷെ നമ്മൾ ആദ്യം നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് കാരണമുള്ള ഗുരുതരാവസ്ഥകളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
1: ഡോക്ടർ, ഈ മഴക്കാല രോഗങ്ങളെ കുറിച്ച് ജനങ്ങൾ സാധാരണയായി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകൾ എന്തൊക്കെയാണ്?
0: സോ ഒരു ഡോക്ടറായി ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഏറ്റവും നമ്പർ 1 മിസ്റ്റേക്ക് സെൽഫ് മെഡിക്കേഷൻ ആണ്, അതായത് സ്വയം ചികിത്സിക്കുക. ഒന്നും നോക്കാണ്ട് നമ്മൾ ഈ ഐബുപ്രൂഫൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് വീട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ അയൽവാസികളുടെ ഇതിനുള്ള പഴയ ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ അയൽവാസികളിൽ കിട്ടുന്ന പ്രോപ്പറായിട്ടുള്ള ഇല്ലാത്ത അഡ്വൈസുകൾ ഒരു പരിധിയിൽ നല്ലതാണ്, പക്ഷെ അധിക സിറ്റുവേഷനിലും അത് ബുദ്ധിമുട്ടുകൾ എത്തിക്കാറുണ്ട്. 2, വളരെ വൈകി വരിക. ഞാൻ ഈ പറഞ്ഞ പോലെ പനി സഹിച്ച് സഹിച്ച് ഇത് കുറച്ച് നാൾ കൂടി നോക്കിയിട്ട് ഡോക്ടർക്ക് പോവാം എന്നുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നല്ലതല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഈ മൺസൂൺ സീസണിൽ ഈ ഒരു മഴക്കാലങ്ങളിൽ നമ്മൾ ഈ റിസ്ക് പൊതുവെ എടുക്കുന്നത് നല്ലതല്ല. 3, നമ്മളൊരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരത്തെ നിർത്തുക. അത് പനിക്കുള്ള മെഡിസിൻസ് നമ്മൾ ആന്റിബയോട്ടിക് മാത്രമായിരിക്കില്ല, അത് പാരസെറ്റമോൾ, ആന്റിബയോട്ടിക്സ്, പിന്നെ അവരുടെ ലക്ഷണങ്ങൾക്ക് ഒത്തുള്ള മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ അതിന് ഇതെല്ലാം പാടാണ് ആ രോഗിയുടെ അസുഖം ബെറ്റർ ആക്കുന്നത്. പക്ഷെ രോഗിന്റെ ആസ്പെക്ടിൽ ചിന്തിക്കുമ്പോൾ എന്റെ പനി മാറി.

0: കുറച്ചൊന്ന് ബെറ്ററായി, ഇനി വരുന്ന അനാവശ്യമായിട്ട് ഞാൻ കഴിക്കണ്ട. പക്ഷെ അവിടെയാണ് മിസ്റ്റേക്സ് വരുന്നത്.
1: എന്താണ് അഥവാ അത് പനി നേരാണ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരിക്കും ക്യൂർ ആവണത്. പക്ഷെ ഈ ഒരു ശീലം കാരണം അത് രോഗിയെ തന്നെ രണ്ടിരട്ടി രീതിയിൽ ഭക്ഷണത്തിലോട്ട് കൊണ്ടുപോകണം. സോ നാലാമത് ഞാൻ പറഞ്ഞല്ലോ, വെള്ളം തിളപ്പിക്കാണ്ട് കുടിക്കുക. ഈ ശീലം പൊതുവെ പ്രത്യേകിച്ച് ഇപ്പത്തെ കാലഘട്ടങ്ങളിൽ നല്ലതല്ല. നമ്മളെപ്പോഴും തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെഡിസിൻസ് ഷെയർ ചെയ്യുക. വേറെ ആൾക്ക് കൊടുത്ത പ്രിസ്ക്രിപ്ഷൻസ് അവർക്ക് ഇതേപോലെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ട് അവർ ആ പ്രിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്യുക. പിന്നെ കൊതുകിനെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാറില്ല, നമ്മളെപ്പോഴും ഗവൺമെന്റ് ആശ്രയിച്ചിരിക്കും, നമ്മൾ ഗവൺമെന്റ് കുറ്റം പറയും. പക്ഷെ നമുക്ക് അതിൽ വലിയ റോളുണ്ട്, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വലിയ റോളാണ് ആ ഒരു കാര്യത്തിൽ. അപ്പൊ ഗവൺമെന്റ് ചെയ്യുമ്പോൾ നോക്കിയിരിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ വെള്ളക്കെട്ടിലൊക്കെ നമ്മൾ നമ്മുടെ വീടിന്റെ ചുറ്റും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക, പിന്നെ ഓയിൻമെന്റ്സ് ക്രീംസ് ഒക്കെ തേക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല.
2: വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തകരും എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടതുള്ളത്?
0: പൊതുവെ ഹോസ്പിറ്റലിൽ കാണുന്ന ട്രെൻഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു രക്ഷാപ്രവർത്തകർ വന്നു കഴിഞ്ഞു, അവര് നല്ല ആത്മാർത്ഥതയോടെ അവര് ഈ വെള്ളക്കെട്ടുകളും ആ ഒരു ഭാഗത്തൊക്കെ അവർ നന്നായിട്ട് നല്ല രീതിയിൽ അവര് ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാൻ നന്നായ രീതിയിൽ നോക്കൂ. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാര് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഐ സി യുവിൽ വരാറുണ്ട്. ഇത് നമ്മൾ കാണുന്ന ട്രെൻഡാണ്, ഇതൊരു ഫാക്ടാണ്. ഇതെന്താ കാരണം വെച്ചാൽ ഞാൻ ഈ പറയാൻ പോകുന്ന സ്വയം രക്ഷയ്ക്കുള്ള പ്രോട്ടോകോൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഒരു വെള്ളക്കെട്ടുകൾ നമ്മൾ ഇറങ്ങപ്പെടേണ്ടി വന്നാൽ, നമ്മൾ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ശരീരം മൊത്തം ക്ലീൻ ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കാലും കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക. മുറിയുള്ള ആളാണെങ്കിൽ, ശരീരത്തിൽ എവിടെയെങ്കിലും മുറിയോ അതിന്റെ പാടുണ്ടെങ്കിൽ അത് ഈസിലി നമുക്ക് എന്ത് ചെയ്യാം, ഈ അണുക്കൾക്ക് കയറാനുള്ള ഒരു സ്പോട്ടാണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതൊരു വാട്ടർ പ്രൂഫ് ഡ്രസ്സിംഗ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നന്നായിട്ട് അതിനെ കവർ ചെയ്ത് വെക്കുക. അത് ഒരിക്കലും തുറന്നിട്ടിട്ട്, മുറിയെ തുറന്നിട്ടിട്ട് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഈ വെള്ളക്കെട്ടിൽ പോയി നിൽക്കാൻ നിൽക്കരുത്. രണ്ടാമത് ഈ കണ്ണ് എക്സ്പോസ് ചെയ്തതിനെ നന്നായിട്ട് നല്ല രീതിയിൽ വെള്ളം നന്നായിട്ട് ഫ്ലഷ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വെള്ളക്കെട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പനി ഉടനെ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. പിന്നെ ഇങ്ങനത്തെ രീതിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ റബ്ബർ ബൂട്ട്സും ഗ്ലൗസും എന്തായാലും ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കരുത്, അതിട്ടിട്ട് തന്നെ ഇറങ്ങാൻ പാടുള്ളൂ മാക്സിമം. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പൊതുവെ ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. അത് ഡോക്ടറിന്റെ അഡ്വൈസ് എടുത്തിട്ട് ആന്റിബയോട്ടിക് എടുക്കാവുന്നതാണ്.
2: അപ്പോൾ മഴക്കാല ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചുള്ള ഈ പ്രത്യേക പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. വിലപ്പെട്ട അറിവുകളും നിർദ്ദേശങ്ങളും നമ്മളുമായി പങ്കുവച്ച ഡോക്ടർ തഹ്സിൻ ബഷീർ സാറിന് ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനാൽ ആരോഗ്യത്തോടെ സുരക്ഷിതരായിരിക്കൂ. സൗഖ്യം ആരോഗ്യ പരിപാടിയിൽ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഹനാൻ ഫാത്തിമ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ.
3: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.